എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 19 2026 ഒക്ടോബർ 5 തിങ്കളാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ ഉരച്ചു മനസ്സപ്പെടുത്താതെ ഈ ലോകത്ത് ഒരു വജ്രവും സ്വയം രൂപപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ഇവയിലൂടെയൊക്കെ വിജയകരമായി മുന്നോട്ട് പോയാലേ ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ശോഭിക്കാനാകൂ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം. 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്നിസൈ. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 വ്യാസപ്രസാദം. രാത്രി 8 മണിക്ക് മേഘമൽഹാർ. 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം. 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണിക്കും അമേരിക്കൻ സമയം വൈകുന്നേരം 5:30 പ്രവാസ വിശേഷങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 5. പോർച്ചുഗൽ റിപ്പബ്ലിക് ആയതും കമ്പ്യൂട്ടർ പഠനം സുഗമമാക്കാൻ വില കുറഞ്ഞ ടാബ് ഇന്ത്യ വിപണിയിൽ ഇറക്കിയതും അന്ന മൽഹോത്ര സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസറായി ചുമതലയേറ്റതുമൊക്കെ ഒരു ഒക്ടോബർ 5-നായിരുന്നു. ഒക്ടോബർ 5-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്

0: ത്തിൽ ഇന്ന് ഒക്ടോബർ 5. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. 1994 മുതലാണ് അധ്യാപക ദിനം ആചരിച്ചു വരുന്നത്. അധ്യാപകരുടെ സ്റ്റാറ്റസ് സംബന്ധിച്ച് 1966 യുനെസ്കോ INO ശുപാർശയിൽ ഒപ്പുവെച്ചതിന്റെ സ്മരണാർത്ഥം അധ്യാപക ദിനം ആചരിക്കുന്നു. ഈ ശുപാർശയിൽ വിദ്യാഭ്യാസ പേഴ്സണൽ പോളിസി, റിക്രൂട്ട്മെന്റ് പ്രാരംഭ പരിശീലനം, അധ്യാപകരുടെ തുടർ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ വിവരിക്കുന്നു. പോർച്ചുഗൽ റിപ്പബ്ലിക് ആയത് 1910 ഒക്ടോബർ 5. കമ്പ്യൂട്ടർ പഠനം സുഗമമാക്കാൻ വില കുറഞ്ഞ ടാബ് ഇന്ത്യ വിപണിയിൽ ഇറക്കിയത് 2011 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. യൂറോപ്യൻ കാത്തലിക് രാജ്യങ്ങളിൽ ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നത് 1582 ഒക്ടോബർ 5. കൊൽക്കത്തയിൽ 60,000 ജനങ്ങളുടെ ജീവൻ അപഹരിച്ച ചുഴലിക്കാറ്റ് ദുരന്തം ഉണ്ടായത് 1864 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. ഭാരതീയ ജനസംഘം നിലവിൽ വന്നത് 1951 ഒക്ടോബർ 5. രാഷ്ട്രീയ സ്വയം സേവക സംഘമായ RSS ദേശീയ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായി. 1951 മുതൽ 1977 വരെ നിലനിന്ന ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനസംഘം. അന്ന മൽഹോത്ര സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസറായി ചുമതലയേറ്റത് 1951 ഒക്ടോബർ 5. 1989 ഒക്ടോബർ 5. ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചത്. സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ ഇന്ന് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതനാശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2-ാമത് ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയിൽ സ്വിസ് പ്രസിഡന്റ് പങ്കെടുക്കും. EFTA രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളിയാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയായ ഘട്ടങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പുറമെ സൈനിക, ആണവ, ബഹിരാകാശ മേഖലകളിലെ സഹകരണവും നിലവിലുണ്ടെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം നിർഭാഗ്യകരമാണെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുമായും ഉക്രൈനുമായും ഇക്കാര്യത്തിൽ ഇന്ത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കരിങ്കടലിലെ കപ്പൽ ഗതാഗത സുരക്ഷാ വിഷയം ഉൾപ്പെടെ കാര്യങ്ങളിൽ സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അധ്യക്ഷത വഹിക്കുന്ന അദാലത്തിൽ മുതിർന്ന പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ പരിഗണിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുടുംബ പെൻഷൻകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുചോദ്യങ്ങളും അവയ്ക്ക് മറുപടികളും അടങ്ങിയ ലഘുപുസ്തകവും ചടങ്ങിൽ പുറത്തിറക്കും. 2017-ൽ പെൻഷൻ അദാലത്ത് ആരംഭിച്ചത് മുതൽ ഇതുവരെ നടന്ന 16 അദാലത്തുകളിലായി ലഭിച്ച ആകെ 28,797 പരാതികളിൽ 20,676 പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ചർച്ചകൾ ഈ മാസം 9 വരെ തുടരും. കഴിഞ്ഞ മാസം 18-ന് ന്യൂഡൽഹിയിലാണ് ഇതിന്

0: മുമ്പ് ചർച്ചകൾ നടന്നത്. ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3 ഫിസിയോളജി മെഡിസിൻ പുരസ്കാരം പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയെക്കുറിച്ചാണ്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്ട് സംരംഭത്തിന് കീഴിൽ മിസോറാമിലെ ലുംഗ്ലേ ജില്ലയിൽ വാഴ കർഷകർ വാഴ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇതുവരെ ഏകദേശം 3,78,00,000 രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. പദ്ധതിക്ക് കീഴിൽ വാഴ കൃഷിയും വാഴപ്പഴം ഉപയോഗിച്ച് ചിപ്സ്, ജ്യൂസ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ കാർഷിക സാധ്യതകൾ വിലയിരുത്തിയതിനും പ്രദേശത്ത് വാഴ നന്നായി വളരുമെന്ന് കണ്ടെത്തിയതിനും ശേഷം ഹോർട്ടികൾച്ചർ വകുപ്പുമായി ആലോചിച്ചാണ് ജില്ലാ ഭരണകൂടം വാഴപ്പഴം പദ്ധതിക്കായി ലുംഗ്ലേ ജില്ലയെ തിരഞ്ഞെടുത്തത്. 17 ഗ്രാമങ്ങളിൽ നിലവിൽ വാഴ കൃഷി നടക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഴ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം നേടുന്നതിന് വാഴപ്പഴം ഉപയോഗിച്ച് ജ്യൂസും ചിപ്സും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ടെന്നും ലുംഗ്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ നവനീത് മാൻ പറഞ്ഞു.
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമാ ക്യാമ്പസുകളിലേക്ക് പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
2: കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള കലാ സാംസ്കാരിക അവബോധവും സർഗാത്മകതയും വളർത്തുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സിനിമയെ വിനോദമാധ്യമം എന്നതിലുപരിയായി കല, സംസ്കാരം, സാമൂഹിക ബോധം, സർഗാത്മകത, വിമർശനാത്മകത, ചിന്ത എന്നിവ വളർത്തുന്ന മാധ്യമമായി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുകയും വളർത്തുകയുമാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്നലെ വൈകിട്ട് കോട്ടയം പാല അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വെച്ചാണ് ആന ഇടിമിന്നലേറ്റ് ചരിഞ്ഞത്. തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടോദ്ഘാടനം മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് 2 പിന്നിട്ടപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 200 മുന്നിട്ട് നിൽക്കുന്നു. 191 പോയിന്റുമായി മലപ്പുറമാണ് 2. അണ്ടർ 18 3000 റേസ് വാക്ക്, അണ്ടർ 16 വിഭാഗങ്ങളുടെ ഹർഡിൽസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം സ്വന്തമാക്കി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 രണ്ടാം സ്ഥാനവും 72 വീതം നേടി അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3 സ്ഥാനവും പങ്കിട്ടു. സമാപന സമ്മേളനം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 7 മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പോഡോതുരുത്തി ജേതാക്കളാക്കി. പാലിച്ചോൻ അച്ചാംതുരുത്തി 2 സ്ഥാനവും അഴീക്കോടൻ അച്ചാംതുരുത്തി 3 സ്ഥാനവും നേടി.

0: ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിലെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തിന് ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കിയ നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
1: 6282529527.
2: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
3: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: അഞ്ജന പുതിയ മഠം. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷി സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്വിസ് പ്രസിഡന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും വിലയിരുത്തും. വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്വിസ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സന്ദർശിക്കും. കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുരാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയിലായ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുക്രൈൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: Europe as a whole has in the last few years become more cohesive and therefore on the world stage potentially more credible. I do think Europe has really a very powerful case today and frankly offers a very strong attraction for a country like India to reach out and develop its relationship.
0: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017 അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20676 പരാതികൾ പരിഹരിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലാണ് ദൌത്യം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അനുച്ഛേദം 370നെക്കുറിച്ചാണ് ഇന്ന്.
2: 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2023 ഡിസംബറിൽ സുപ്രീംകോടതി ഈ നടപടികളുടെ ഭരണഘടനാപരമായ സാധുത ശരിവയ്ക്കുകയും ആർട്ടിക്കിൾ 370 താൽക്കാലിക വ്യവസ്ഥയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് 2024 മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകശ്മീരിൽ സമാധാനവും സാധാരണ നിലയും തിരിച്ചെത്തിയതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ആദ്യത്തെ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോ

0: തുറമുഖത്തേക്കാണ് യാത്ര. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും ഇന്ന് നടക്കും. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂണിലെ ഇടക്കാല കരാറിലെ 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് ഇറാനിയൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രാമിനിയ പറഞ്ഞു. എന്നാൽ ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും തുടർന്ന് എണ്ണവില കുത്തനെ കുറയുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വർണ്ണാഭമായ സമാപന ചടങ്ങോടെ ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന് തിരശീല വീണു. 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ദോഹയ്ക്ക് ഔദ്യോഗികമായി ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ ഇരട്ട സ്വർണം നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം നീരു ധണ്ട സമാപന ചടങ്ങിൽ ദേശീയ പതാകയേന്തി. മെഡൽ പട്ടികയിൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകൾ സ്വന്തമാക്കിയ ഇന്ത്യ 4 സ്ഥാനത്തെത്തി. പാലക്കാട് ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീട ജേതാക്കൾ. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ 2 സ്ഥാനം നേടി. 72 പോയിന്റ് വീതം ലഭിച്ച അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3 സ്ഥാനം പങ്കിട്ടു. കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമമായി എറണാകുളം ജില്ലയിലെ കീഴ്മാടിനെ പ്രഖ്യാപിച്ചു. കീഴ്മാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബഹനാൻ MP പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: പൊതുസ്ഥലത്തെ പുകവലി തടയിൽ, വിദ്യാലയങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ, പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് 200 രൂപ വീതം പിഴ ഈടാക്കി കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, ഹരിത കർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ. എക്സൈസുമായി ചേർന്ന് പരിശോധനകളും പുകയില വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗോമതി നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലക്നൌ ജില്ലാ ഭരണകൂടം. ലക്നൌ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ബോട്ടുകൾ വഴി വീടുകളിലെത്തി ദുരിതാശ്വാസ കിറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. 2 ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. കോട്ടയം പാലാ അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. മന്ത്രി KM ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇന്ന് ലോക അധ്യാപക ദിനം. അധ്യാപകരുടെ പദവി സംബന്ധിച്ച് 1966 ILO യുനെസ്കോ ശുപാർശയുടെ 60 വർഷം അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സൂപ്പർ ഇന്റലിജൻസ് ഫോഴ്സ് എന്ന പേരിൽ ദൌത്യസേന രൂപീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജെ ക്ലേട്ടൺ നയിക്കുന്ന സംഘത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് കൈ പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ

0: അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷി സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത്
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഓണാട്ടുകരയുടെ സാംസ്കാരിക ആഘോഷത്തിൻ്റെ കുറച്ച് അറിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 സെപ്റ്റംബർ 23 ഓണാട്ടുകരയുടെ മണ്ണിൽ അരങ്ങേറിയത് ഒരു അപൂർവമായ കാഴ്ചയായിരുന്നു. ഓച്ചിറയിലെ 28-ാം ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കാളകെട്ട് ഉത്സവം. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളുടെ കൂട്ടായ്മയിലാണ് ഈ കാളകെട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കാളകെട്ട് ഉത്സവം നേരിൽ കാണാൻ പോയിരുന്നു. പോയവർ അവിടെ എത്തിയപ്പോൾ അലങ്കരിച്ച് കെട്ടിയ കൂറ്റൻ കാളകളെയും അവയെ ചുറ്റിപ്പറ്റിയുള്ള ജനക്കൂട്ടത്തെയും ആഘോഷ അന്തരീക്ഷവും ആ കാഴ്ചയുടെ ഭംഗിയും കണ്ട് എല്ലാം മറന്നൊന്ന് നിന്നില്ലേ? ആ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു വിശ്വാസവും ഒരു ഐതിഹ്യവും ഒരു വലിയ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകളും ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് കാളകെട്ട് ഉത്സവത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാളകെട്ടിൻ്റെ പിന്നിലെ ഐതിഹ്യം, അതിനായുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ചമയങ്ങളുടെ പ്രത്യേകതകൾ എല്ലാം ഒന്ന് മനസ്സിലാക്കാം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കലയും കരവിരുതും കൂട്ടായ്മയും പരസ്പരം തൊട്ട് ചുവപ്പിലും വെളുപ്പിലും ഉടുത്തൊരുങ്ങി ഓണാട്ടുകരയുടെ സ്വന്തം കാളകൾ തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഓച്ചിറ കാളകെട്ടിന് പിന്നിൽ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിശ്വാസവും ഐതിഹ്യവുമുണ്ട്. ഓണാട്ടുകരയുടെ മണ്ണിനോടും കൃഷിയോടും മനുഷ്യൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഐതിഹ്യം. എന്നാൽ ഇത് എന്നാണ് കൃത്യമായി തുടങ്ങിയതെന്ന് പറയാവുന്ന വ്യക്തമായ ചരിത്രരേഖയൊന്നും നമുക്ക് ലഭ്യമല്ല. പണ്ടുകാലത്ത് ഓണാട്ടുകരയിലെ ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം കൃഷിയായിരുന്നു. കർഷകന്റെ അധ്വാനത്തിൽ കാളകൾക്കും ഒരു വലിയ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാളകൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗം മാത്രമായിരുന്നില്ല, കൃഷിയുടെ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകം കൂടിയായിരുന്നു. കാളകളുടെ സംരക്ഷണത്തിനും നല്ല വിളവിനും വേണ്ടി നന്ദികേശനെ പ്രീതിപ്പെടുത്തണമെന്ന വിശ്വാസത്തിൽ കാളയുടെ രൂപങ്ങൾ നിർമ്മിച്ച് ഓച്ചിറ പരബ്രഹ്മത്തിന് സമർപ്പിച്ചു തുടങ്ങിയെന്നാണ് പഴമക്കാർ പറയുന്നത്. കാലം കടന്നുപോയപ്പോൾ ആ വിശ്വാസവും ആചാരവും കൂടുതൽ ജനകീയമായി. കർഷകരും നാട്ടുകാരും ചേർന്ന് കൂറ്റൻ കാളരൂപങ്ങൾ നിർമ്മിക്കുകയും അവയെ വർണ്ണശബളമായി അലങ്കരിച്ച് ഓച്ചിറയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പതിവായി അത് വളർന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ കെട്ടുകാളകൾ വെറുമൊരു കൗതുക കാഴ്ചയല്ല, ഒരു നാടിൻ്റെ കാർഷിക പാരമ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. ഇത്രയും ഭംഗിയായി കെട്ടുകാളകളെ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ പിന്നിൽ എത്രയോ ദിവസങ്ങളിലെ വലിയ അധ്വാനവും കരവിരുതും പരിശ്രമവുമുണ്ട്. ഓരോ ഭാഗവും കൃത്യമായി ഒരുക്കി രൂപവും ഭംഗിയും ഒത്തുചേർന്ന് പാരമ്പര്യത്തിൻ്റെ തനിമ ഒട്ടും ചോരാതെ കെട്ടുകാളകളെ ഒരുക്കുന്നത് ഒരു വലിയ കല തന്നെയാണ്. കെട്ടുകാളയ്ക്ക് പ്രധാനമായി 4 നിർമ്മാണ ശൈലികളാണുള്ളത്: കടത്തനാടൻ ചുരിക മൂരി, നാട്ടുകോര, ഇടയ്ക്കാട് മൈല, വീരപാണ്ഡവ ശൈലി എന്നിവയാണവ. ഓച്ചിറയിൽ കൂടുതൽ കെട്ടുകാളകളെയും നിർമ്മിച്ചിരിക്കുന്നത് വീരപാണ്ഡവ ശൈലിയിലാണ്. എല്ലാ വർഷവും മിഥുനമാസം പകുതിയോടെ കാളകെട്ട് സമിതികൾ യോഗം ചേർന്ന് ഉത്തരവാദിത്തങ്ങളുടെ ചുമതല ഏൽക്കുന്നതോടെയാണ് ആ വർഷത്തെ കാളകെട്ടിന് ഔപചാരികത കൈവരിക. പിന്നീട്

പന്തൽ കെട്ടും. തലേവർഷം സൂക്ഷിച്ചു വെച്ച കെട്ടുരുപ്പടികൾ പുറത്തിറക്കും. വിളഞ്ഞ ആഞ്ഞിലിത്തടിയുടെ കാതലാണ് ചട്ടക്കൂടിനും ഉടലിൻ്റെ പണിക്കും മറ്റും ഉപയോഗിക്കുന്നത്. കെട്ടുകാളയ്ക്ക് 15 പ്രധാന ഭാഗങ്ങളുണ്ട്. അലങ്കാരവും നെറ്റിപ്പട്ടവും മാറ്റിയാൽ ചക്രം, കുറ്റിക്കോൽ, മുട്ടുവല്ലഴി, വല്ലഴി, ഉലവുപടി, കാൽ, മുരുത്തുകോൽ, പള്ളക്കോൽ, നാഴി, കഴുത്തുകോൽ, കഴുത്തുമുരുത്ത്, പള്ളമുരുത്ത്, അങ്കപ്പലക, കർണക്കോൽ, തല എന്നിങ്ങനെ 15 ഭാഗങ്ങൾ. ആഞ്ഞിലിത്തടിയിലുള്ള ചട്ടക്കൂട് പൂർത്തിയാകുന്നതോടെ കെട്ടുകാരെത്തും. വലിയ കാളകൾക്ക് ഇപ്പോൾ ചട്ടത്തിനും കാലിനും തടിക്ക് പുറമെ സ്റ്റീലിൻ്റെ സി ചാനലുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തും. നെറ്റ് ചട്ടക്കൂട് പൂർത്തിയായാൽ കെട്ടുതുടങ്ങും. അടിസ്ഥാന ചട്ടക്കൂട് അല്ലെങ്കിൽ വണ്ടിക്കൂട് എന്നാണ് അതിനെ വിളിക്കുന്നത്. കുറുക്ക് ചട്ടം, കുറ്റിക്കാൽ, ചട്ടം താങ്ങി, വല്ലഴി, വീൽ, ആപ്പുകൾ തുടങ്ങിയവയൊക്കെ ചേർന്നാണ് ചട്ടക്കൂട് വരുന്നത്. കാളയുടെ വലിപ്പമനുസരിച്ച് കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിലും 5 അടി മുതൽ വരുന്ന ചെറു കാളകൾ മുതൽ 70 അടി വരുന്ന വലിയ കാളകൾ വരെ 9 ഭാഗങ്ങളാണ് ചട്ടക്കൂടിൽ ഉള്ളത്. വെള്ള, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങളാണ് കാളത്തലയ്ക്ക് മൂടികൂട്ടുന്നത്. ചട്ടത്തിന് മുകളിലേക്ക് കാളയുടെ ഉടലിന് വേണ്ട ഭാഗങ്ങൾ ആഞ്ഞിലിത്തടിയിലാണ് പണിയുന്നത്. ഇവയെല്ലാം കൃത്യമായ അളവിൽ ചേർത്ത് വെച്ച ശേഷം നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ചിങ്ങമാസത്തിന്റെ തുടക്കത്തിലാണ് കാളയുടെ ഉടലിന് ആകൃതി വരുത്താൻ വേണ്ടി വൈക്കോൽ ഉണക്കി തുടങ്ങുന്നത്. കാളയുടെ ആകൃതി വരുത്താൻ നീളൻ വൈക്കോലായ ചേറാടി കച്ചി തന്നെ വേണം. ഇത് വലിയ തിരികളായി തെറുത്താണ് ഉടലിനുള്ളിൽ നിറയ്ക്കുക. ചട്ടക്കൂടിൽ വൈക്കോൽ നിറഞ്ഞാൽ മുൻകാലിന്റെ പണിയാണ്. ഇങ്ങനെ ഓരോ ഭാഗവും തീർത്ത ശേഷം കാളകളുടെ അഴകളവ് വരുത്തി വൈക്കോൽ ഇഴക്കയർ ഉപയോഗിച്ച് കെട്ടിയുറപ്പിക്കും. ഇതിനു മേലെ ചാക്ക് പൊതിയുന്നതോടെ നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാകും. പിന്നീട് കാളകളെ ഇലാസ്റ്റിക് ചാക്കും ചിലയിടങ്ങളിൽ മുൻവർഷത്തെ തുണിയും ഉപയോഗിച്ച് പൊതിയും. പുതിയ തുണി ഉപയോഗിച്ച് പൊതിഞ്ഞാൽ ശിരസ് കയറ്റുകയാണ് പിന്നീടത്തെ പ്രധാന ചടങ്ങ്. നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടത്തിലും വലതുഭാഗത്ത് ശിവസങ്കല്പത്തിലുള്ള ചുവന്ന കാളയുടെ ജോലിയായിരിക്കും ആദ്യം പൂർത്തിയാവുക. കാളകളുടെ നിർമ്മാണത്തിലെ പ്രധാന ഭാഗമാണ് ശിരസ് ഉറപ്പിക്കൽ. നിർമ്മാണ സ്ഥലത്തിന് പുറത്താണ് ശിരസ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് ശിരസ് ഘോഷയാത്രയായി കൊണ്ടുവരും. ഇത് നിർമ്മാണം നടക്കുന്ന പന്തലിൽ സൂക്ഷിക്കും. നിലവിളക്കും നിറപറയും ഗണപതി ഒരുക്കും വെച്ച് ഭക്തിയാദരപൂർവം സൂക്ഷിക്കുന്ന ശിരസിന് മുന്നിൽ ഭക്തർക്ക് കാണിക്ക സമർപ്പിക്കാനും സൗകര്യമുണ്ടാകും. പകൽ ഭാഗവത പാരായണവും വൈകുന്നേരം കലാപരിപാടികളും നടക്കും. പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് കഴുത്തുവട്ടത്ത് ശിരസ് ഉറപ്പിക്കും. ഇതിനുശേഷം കർണക്കോൽ ഉപയോഗിച്ച് ഇരു കാളകളുടെയും ശിരസുകൾ ശരീരവുമായി ബന്ധിക്കും. പിന്നീട് കുടമണികളും അലങ്കാരങ്ങളും അണിയിച്ചാൽ കർണക്കോലിൽ നെറ്റിപ്പട്ടം ചാർത്തും. മുൻകാലങ്ങളിൽ പിത്തളയിൽ തീർത്ത പല വലിപ്പത്തിലുള്ള കുമിളകൾ സ്വർണം പൂശിയ ശേഷം പ്രത്യേകതരം തുണിയിൽ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു. ചില പ്രത്യേക സമുദായക്കാരാണ് ഈ ജോലി വിവിധ ഘട്ടങ്ങളിലായി വിഭജിച്ച് ചെയ്തു വന്നിരുന്നത്. 30 അടി ഉയരമുള്ള നെറ്റിപ്പട്ടം സ്വർണം പൂശാൻ 10 പവൻ വേണ്ടിവരും. സ്വർണവില ഉയർന്നതോടെ ഇത് മാറി ഇപ്പോൾ ഫൈബർ കുമിളകളാണ് ഉപയോഗിക്കുന്നത്. ഓച്ചിറയിലെ കൂറ്റൻ കെട്ടുകാളകൾക്ക് അതിൻ്റെതായ പേരുകളുണ്ട്. അതിലൂടെ ഒരു വിശ്വാസവും ഒരു പാരമ്പര്യവും കൂടി അവയോട് ചേർന്ന് നിൽക്കുന്നു. പുരാണങ്ങളിലെയും ദേവസങ്കല്പങ്ങളിലെയും പേരുകൾ മുതൽ വീരതയും ശക്തിയും സൂചിപ്പിക്കുന്ന പേരുകൾ വരെ ഈ കാളകൾക്ക് നൽകിയിട്ടുണ്ട്. തലപ്പൊക്കത്തിൽ മുന്നിൽ നിൽക്കുന്നവരുടെ പേരുകളിൽ ചിലത് ഇങ്ങനെയാണ്: വിശ്വ പ്രജാപതി കാലഭൈരവൻ, ഓണാട്ട് കതിരവൻ, തിരുമുഖ വേടൻ, ശിവപ്രിയൻ, അഘോര രുദ്രനേത്രൻ, ശിവസ്വരൂപൻ, ഇടംപിരി വലംപിരി വാരനാട് കൊമ്പൻ. അങ്ങനെ പോകുന്നു പേരുകൾ. കാളകളുടെ തലയെടുപ്പും വീര്യവും പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിൽ തെളിയും. ഈ കൂറ്റൻ കെട്ടുകാളകൾക്കൊപ്പം മറ്റൊരു കൗതുകം കൂടിയുണ്ട്.

0: സ്വർണം, വെള്ളി, പഞ്ചലോഹം തുടങ്ങിയ ലോഹങ്ങളിൽ നിർമ്മിച്ച ചെറിയ കെട്ടുകാളകളെയും ഓച്ചിറയിൽ കാണാം. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ഇവയ്ക്ക് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. ഭംഗിയിലും വലിപ്പത്തിലും കെട്ടുകാളകളെ ഒരുക്കുന്നതിന് വലിയൊരു സാമ്പത്തിക ചെലവുമുണ്ട്. വിശ്വ പ്രജാപതിക്ക് ഏകദേശം 20 ലക്ഷം ചെലവ് വരുമ്പോൾ രൗദ്രസ്കന്ധന് 50 ലക്ഷമാണ് ചിലവ് വരുന്നത്. അങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഓരോ കെട്ടുകാളയെയും ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാളകെട്ട് വലിയൊരു കൂട്ടായ്മയ്ക്കൊപ്പം വലിയ സാമ്പത്തിക പങ്കാളിത്തവും ആവശ്യമായ ഒരു ആഘോഷം കൂടിയാണ്. ഓച്ചിറ കാളകെട്ടിൽ എപ്പോഴും ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള രണ്ട് കാളകളെ ഒന്നിച്ചാണ് എഴുന്നള്ളിക്കുന്നത്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഓച്ചിറയിലെ പ്രതിഷ്ഠ പരബ്രഹ്മമാണ്, അതായത് ആകാരമില്ലാത്ത ദൈവ ചൈതന്യം. ഇവിടെ കെട്ടിയൊരുക്കുന്ന വലിയ വെളുത്ത കാള പരമാത്മാവിനെയും, അതായത് ദൈവ ചൈതന്യത്തെയും, ചുമന്ന കാള ജീവാത്മാവിനെയും പ്രതീകവൽക്കരിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിയണം എന്ന ആത്മീയ തത്വമാണ് ഇതിന് പിന്നിൽ. പ്രകൃതിയും പുരുഷനും, അതായത് ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണമാകുന്നത് എന്ന സങ്കല്പവും ഇതിന് പിന്നിലുണ്ട്. ഓച്ചിറയിലെ 52 കരകളിൽ നിന്നും കാളകളെ പടനിലത്തേക്ക് കൊണ്ടുവരുമ്പോൾ പരബ്രഹ്മത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന ഐക്യത്തിന്റെ സന്ദേശവും നൂറ്റാണ്ടുകളായുള്ള ആചാര മഹിമയും നിലനിർത്താനാണ് ഈ നിറങ്ങൾ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. കാളകെട്ട് ഉത്സവം കഴിഞ്ഞ് വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെയാണ് കാളകളെ കരകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത്. കരയിലെത്തിച്ച ശേഷം തലഭാഗവും അലങ്കാരങ്ങളും വേർപെടുത്തി പെട്ടികളിൽ ഭദ്രമായി സൂക്ഷിക്കുന്നു. കൂറ്റൻ ഉടൽ ഭാഗങ്ങൾ അടുത്ത വർഷത്തേക്ക് വേണ്ടി കരയിലെ കാളപുരകളിലോ ക്ഷേത്രമുറ്റത്തോ സുരക്ഷിതമായി വയ്ക്കുന്നു. കാളകെട്ടിന്റെ തുടക്കമായ കോൽ കെട്ട് മുതൽ തട്ടകത്തിൽ ഉത്സവാന്തരീക്ഷമാണ്. പണിപ്പുരയിൽ കഞ്ഞിസദ്യയും തുടങ്ങുന്നു. നാടിന്റെ കൂട്ടായ്മയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഈ സദ്യ. എല്ലാ ദിവസവും വാദ്യമേളങ്ങളും വലിയ ആഘോഷവും ഉണ്ടാകും കാളകളെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതുവരെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓച്ചിറ കാളകെട്ടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ വർഷത്തെ ഉത്സവം കാണാതെ പോയവർക്ക് ഒരു ചെറിയ നഷ്ടം തോന്നുന്നില്ലേ? സാരമില്ല, അടുത്ത ആഘോഷത്തിനായി നമുക്ക് ഒരു വർഷം കാത്തിരിക്കാം. ഇത്തവണ ഉത്സവം കണ്ട് ആസ്വദിച്ചവർക്കാകട്ടെ ഈ മനോഹര കാഴ്ചകൾ നല്ലൊരു ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കാം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്.

0: ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി.

0: മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ.

0: സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെ സാന്നിധ്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ളവരാണ് നമ്മളുടെ അധ്യാപകർ. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകർ, തെറ്റുകൾ തിരുത്തി തന്നവർ, നമ്മളിൽ നമ്മൾ പോലും കാണാത്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിനക്ക് കഴിയും എന്ന് ആത്മവിശ്വാസം പകർന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്കു വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ആദരവും നന്ദിയും അർപ്പിക്കാനുള്ള ഒരു ദിനമാണ് ഒക്ടോബർ 5, വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1966 ഒക്ടോബർ 5 യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ചേർന്ന് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന സുപ്രധാന ശുപാർശ അംഗീകരിച്ചത്. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ പരിശീലനം, നിയമനം, തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാനദണ്ഡം രൂപപ്പെടുത്തുന്നതായിരുന്നു ഈ ശുപാർശയുടെ ലക്ഷ്യം. പിന്നീട് 1994 മുതൽ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കാനും അവരുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമുള്ള ദിനമാണിത്. അറിവിന്റെ ആദ്യ വെളിച്ചം പകർന്നു തന്ന, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിച്ച്, ആത്മവിശ്വാസത്തോടെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കിയ അധ്യാപകരെയെല്ലാം ഈ ദിനത്തിൽ നന്ദിയോടെ ഓർക്കാം. അറിവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ലോക അധ്യാപക ദിന ആശംസകൾ. ഗുരുസ്മരണയോടെ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.

0: ഡിപിഎം ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. ആർ സി പി എം ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം.

0: കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: நினைச்சு போய்
1: your favorite programs and music on your favorite radio radio santhwanam 90.4 fm an initiative of pain and palliative care trust kollam
2: ക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
3: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
4: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എ വോം ഗുഡ് മോർണിംഗ് ടു ഓൾ ദ വണ്ടർഫുൾ ലിസണേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മളുടെ ഈ ലൈവ് പ്രോഗ്രാം കേൾക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരിപ്പുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം 10 മണി മുതൽ 11:30 വരെ ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി ഗിരീഷാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കും ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മൊബൈലൊക്കെ എടുത്ത് ഞങ്ങൾക്ക് മെസ്സേജസൊക്കെ അയച്ചോളൂ. 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കുള്ള മെസ്സേജസിന് വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഓൾറെഡി നമുക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് രജനി ഗിരീഷ്.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് ഒരു നല്ലൊരു ദിനമാണ്. അപ്പം ശുഭദിനം, നല്ലൊരു ദിനത്തിന് വേണ്ടി നമ്മളിന്നൊരു ശുഭചിന്ത കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് അല്ലേ? അപ്പം പ്രീത ടീച്ചറെ, ഞാനും കുറേ ദിവസമായി ഇങ്ങനെ നമ്മള് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് മനുഷ്യരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഒരു ശുഭചിന്ത പങ്കുവയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ, 1000 വർഷം പുകഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് 1 നിമിഷം പ്രകാശത്തോടുകൂടി കത്തിയെരിയുക എന്നുള്ളൊരു വാക്യമാണ്. മഹാഭാരതത്തിൽ നിന്നെടുത്തൊരു വാക്യമാണിത്. ഇപ്പം നമ്മളിങ്ങനെ ഇതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ എത്രയോ വർഷങ്ങളിൽ ഇങ്ങനെ പുകഞ്ഞ് എരിഞ്ഞ് ജീവിക്കുമല്ലേ ടീച്ചർ? ഒരുപാട് വിഷയങ്ങളിൽ പെട്ട് നമ്മളിങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ഇതിനെ നമുക്ക് എന്തിനോട് ഉപമിക്കാം എന്ന് പറയാം എന്ന് ചിന്തിച്ചാൽ, ഇപ്പം നമ്മൾ നമ്മുടെ കാലഘട്ടത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫ്ലൈറ്റിൻ്റെ പ്രശ്നത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. അദ്ദേഹം ചിന്തിച്ചത് എന്താണ്? ഞാൻ എൻ്റെ ജീവൻ പൊലിഞ്ഞാലും ശരി, ഇത്രയും വ്യക്തികളെ ഞാൻ അതിസാഹസികമായി സതുദ്ദേശത്തോടുകൂടി തറയിലേക്ക് കൊണ്ടുവന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നവരെ അദ്ദേഹം നിന്നു എന്നുള്ളതാണ്. അപ്പം ഒരുപാട് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല, ഒരുപാട് നാൾ നമ്മളിങ്ങനെ ചുമ്മാ ജീവിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നല്ലൊരു നക്ഷത്രമായി നിന്ന് പ്രകാശം ജ്വലിച്ച് സമൂഹത്തിലേക്ക് നന്മ പടർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി നിലപാടുകളോട് നിൽക്കുന്ന വ്യക്തികളാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിത്യജീവിതത്തിൻ്റെ ആകാശത്ത് ചിലർ അപൂർവമായി ഇങ്ങനെ ഉദിച്ചു വരും. സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന ഒരു മനുഷ്യനായി എപ്പോഴും നമ്മൾ നിലനിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു ആപ്തവാക്യം അല്ലേ ടീച്ചർ?
0: അതെ അതെ അതെ. അപ്പോൾ രജനി പറഞ്ഞത് ശരിയാണ്. നമ്മൾ എത്ര കാലം, എത്രത്തോ വർഷത്തോളം നമ്മൾ ജീവിക്കുന്നു എന്നതിലല്ല

0: കാര്യം അല്ലേ.
1: നമ്മൾ ചില അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു പോസിറ്റീവ് തോട്ടൊക്കെ കൊടുത്തിട്ട് നമ്മളിന്ന് വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ രജനി, ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്തപ്പോൾ തന്നെ നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് എൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത്. കാരണം നമ്മൾ എത്രമാത്രം ആധുനികമായിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്നു, അത് നമ്മളുടെയും കൂടെ എഫേർട്ട് തന്നെയാണ്. ദൈവം തന്നത് മാത്രമല്ല അല്ലെ, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും കൂടിയാണ്. എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്കുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇഷ്ടമില്ലാത്തതിനെ നമുക്ക് ഒഴിവാക്കാം. ഇതിനൊക്കെ നമുക്ക് സൗകര്യമുള്ള ഈ ലോകത്ത് ഒരു സ്ത്രീക്കെതിരെ നടന്ന അല്ലെ ഒരു വളരെ മോശമായ ഒരു ശാരീരികമായി അതിനെ ബുദ്ധിമുട്ടിച്ച ഒരു പെൺകുട്ടിയുടെ പരാതി ഇന്നലെ എല്ലാം നമ്മൾ
0: ഒരിക്കലും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു, അതിനെ ഇഷ്ടമല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള എത്രയോ വഴികളുണ്ട് അല്ലെ. അതിനെ മാന്യമായിട്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. അതിന് പകരം ഒരു പെൺകുട്ടിയെ, നമ്മളെക്കാട്ടിലും ശക്തി കുറഞ്ഞ ഒരാളിനെ നമുക്ക് ഉപദ്രവിക്കാനായിട്ട് ഒരുപാടുമില്ല. അത് മാത്രമല്ല അതിനെ സഹായിക്കാൻ ആരും ഇല്ല എങ്കിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ ഉപദ്രവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് അല്ലെ. അയാൾക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരാളിന്റെ കൂടെ ജീവിക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഒഴിവാക്കി കളയാവുന്ന കാര്യമാണ്. അതിന് പകരം ഒരാളിനെ ശാരീരികമായി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്.
0: നമ്മുടെ സൗദിയിൽ ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായിട്ട് നാട്ടിലെത്തിയ ചികിത്സയിലാണ് ആ യുവതി. ഇപ്പൊ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ അടുത്തായിട്ടുള്ള പ്രദേശത്താണ്. പക്ഷെ ഭാഗ്യത്തിനിന്ന് ചില പത്രങ്ങളൊന്നും നമ്മുടെ കൊല്ലംന്നൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ രണ്ടുദിവസം മുന്നേ ഇന്നലെയൊക്കെ നമ്മൾ ചാനലുകളിലൊക്കെ എടുത്തിങ്ങനെ കൊല്ലം എന്ന് പറയുന്ന കണ്ടപ്പോഴും നമുക്ക് വല്ലാതെ പരിതാപകരമായിട്ടൊരു വാർത്ത.
1: കൊല്ലത്ത് മാത്രമൊന്നുമല്ല, ഇതൊക്കെ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. പിന്നെ കൊല്ലത്ത് വരുമ്പോ എല്ലാരും ഹൈലൈറ്റ് ചെയ്ത് കൊല്ലം എന്ന് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട്. പലരും ഇതൊക്കെ പുറത്ത് പറയാതെ ഒക്കെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമുക്കറിയാം പെൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കാൻ മടി കാണിക്കുന്നവരാണ്, എല്ലാവരും വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരാണ്. എന്ന് വെച്ച് വേറൊരു വശത്ത് വിവാഹമൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഗുരുവായൂരൊക്കെ 500 വിവാഹമൊക്കെയാണ് ഒറ്റ ദിവസം നടന്നത് അല്ലേ. അപ്പൊ അത് വേറെ. പക്ഷെ എന്നാലും ഒരുപാട് കുട്ടികളും വേണോ, നമുക്കിതിന്റെ ആവശ്യമുണ്ടോ, നമ്മളിങ്ങനൊരു തലവേദനയിലേക്ക് പോകണമോ എന്ന് ആലോചിക്കും.
0: അതിലേറ്റവും നമുക്ക് ആ പെൺകുട്ടിയുടെ വാക്കുകളിലേക്കൊന്ന് പോകുമ്പോൾ പെൺകുട്ടി പറഞ്ഞത്, ഏറ്റവും വേദന അടിയും ക്രൂരതയും ഒക്കെ ഞാൻ എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷെ മോശക്കാരിയാണ് ഞാനെന്നുള്ള രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോയാണ് ആ പെൺകുട്ടികൾക്ക് അവൾക്ക് ഏറ്റവും വേദനാജനകമായി തോന്നിയത്. അപ്പോൾ ഒരു സ്ത്രീ എത്ര വേണമെങ്കിലും, അത് പറയുന്ന ഒരു സ്ത്രീ എന്ന് മാത്രമല്ല ഒരു മനുഷ്യജീവി, ഈ ഒരു ആയുസ്സിൽ മുഴുവൻ എത്ര വേണമെങ്കിലും ശരീരത്തിന് ഏൽക്കുന്ന ക്ഷതം ഒരുപക്ഷെ അവർ സഹിക്കാം, പക്ഷേ മനസ്സിന് ഏൽക്കുന്ന അഭിമാനക്ഷതം ഏൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ ആ ഒരു പെൺകുട്ടി സംസാരിച്ചത്. അവരുടെ വാക്കുകൾ നമ്മളുടെ എത്ര വാക്കുകളാണ് ഇങ്ങനെ ഉത്തരം കിട്ടാത്ത അലയോലികളായി ഇന്നും ഇങ്ങനെ കിടക്കുന്നത് അല്ലേ ടീച്ചർ. ആവർത്തിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കേൾക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഈ വാർത്തകളൊക്കെ വീണ്ടും കടന്നു വരുമ്പോൾ നമുക്ക് വളരെയധികം, അത് കൊല്ലമായാലും മനുഷ്യൻ ഈ കാലാതീതമായി ദേശാതീതമായൊക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യനുള്ള കാലത്തോളം ഒരിക്കലും നമ്മൾ ആരും കേൾക്കാൻ പറ്റാത്ത കൊടും ക്രൂരതകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് കൈവരിച്ചു നമുക്ക് മനസ്സിൽ വയ്ക്കാം അല്ലേ ടീച്ചർ.
1: അപ്പോൾ നമുക്ക് ഈ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എനിക്ക് ഇന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടികളെ നന്നായിട്ട് ആലോചിക്കുക. ഈ വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുക. അവർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളിനെ കാണുകയാണ് എങ്കിൽ അവർക്ക് കണ്ടുമുട്ടാൻ സാധിച്ചാൽ വിവാഹം കഴിക്കുക. ആ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുവെങ്കിൽ ഒരു കാരണവശാലും എരിഞ്ഞെരിഞ്ഞ് ആർക്കൊക്കെയോ വേണ്ടി, നാട്ടുകാരെ പേടിച്ചും വീട്ടുകാരെ ഭയന്നും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഇല്ലാതാക്കാതിനായിട്ട് ശ്രമിക്കരുത്. അതിൽ നിന്ന് വളരെ എന്താണ് കൂളായിട്ട് ഇറങ്ങിപ്പോരുക. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ.
0: പെൺകുട്ടിയോട് സമൂഹ മാധ്യമ അക്കൗണ്ട് കാണിക്കുക, പഴയ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ നമ്പർ എടുത്തു കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ പെൺകുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, എവിടെങ്കിലും ഒരിടത്ത് വെച്ചിട്ട് ഏതെങ്കിലും വിവാഹത്തിന് മുന്നേ ആയാലും പിന്നെ ആയാലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തോന്നാം, ഒരു നെഗറ്റീവ് തോന്നിയാൽ അവിടെ വെച്ച് നമ്മളൊന്ന് അതൊന്ന് ഒബ്സർവ് ചെയ്ത് നമുക്ക് പറ്റത്തില്ല എങ്കിൽ നമുക്ക് പിന്മാറുക. അപ്പം ആ കുട്ടിയെ ക്രൂരമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെ ഒരു പെൺകുട്ടിയെ നിരാ ദയാലംബയായ ഒരാളെ ഈ നാട്ടിൽ നിന്നും കടത്തി സൗദിയിലേക്ക് കൊണ്ടുപോകുക, അവിടെ വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാക്കുക, ഇതൊന്നും പറയാതെ നമ്മുടെ ഇന്നത്തെ ലൈവ് പോകാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വാർത്തകളും ഒക്കെ ആയിട്ടാണ് ഞാനും പ്രീത ടീച്ചർ വന്നിരിക്കുന്നത് അല്ലേ.
1: അതെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആൺമക്കളോട്, എല്ലാ ആൺകുട്ടികളും മോശക്കാരൊന്നും അല്ല, നല്ല ഒരുപാട് ആൺകുട്ടികളുണ്ട്, അവരുടെ അച്ഛനെയും അമ്മയും നന്നായി നോക്കുന്നവരുണ്ട്, ഭാര്യയോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരുപാട് ആൺമക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. അപ്പം അവരോടുകൂടിയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ പെൺകുട്ടി നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല, നിങ്ങൾക്ക് ആ കുട്ടിയുമായിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, അതിനോട് അത് തുറന്ന് പറഞ്ഞല്ലെങ്കിൽ അതിൻ്റെ വീട്ടുകാരോട് അത് തുറന്ന് പറഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരാളിനെ ഉപദ്രവിക്കാനും ഇതുപോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കാനും ഒരിക്കലും തയ്യാറാകാതിരിക്കുക എന്നുള്ളൊരു ഹമ്പിൾ റിക്വസ്റ്റാണ് നമ്മുടെ ആൺമക്കളോട് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ആൺമക്കളെന്ന് പറയുന്നത് പലരും കണ്ടു വളരുന്നത് സ്വന്തം വീട്ടിലെ അച്ഛൻ്റെ രീതികളാണ് അല്ലേ, അത് അവരെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അവരും വളർന്നു വരുമ്പോൾ ആ അച്ഛനാവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയെ പോലെ ആകണ്ട എന്നാണ്. എൻ്റെ അമ്മയെ പോലെ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഇങ്ങനെ കഷ്ടപ്പാടും ഇതുപോലെയുള്ള ഒരു അവഗണനയും ഒക്കെ സഹിച്ച് ഞാൻ എന്തിനാണ് ഒരു ജീവിതകാലം മൊത്തം പോകുന്നത് എന്ന് വിചാരിച്ചാണ് പലരും ഇന്ന് വിവാഹം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികൾ വിവാഹം കഴിക്കാൻ അവർക്കിപ്പോൾ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അപ്പോൾ കിട്ടാത്ത ഇതുകൊണ്ടാണ് അല്ലേ, നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയേക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ പെൺകുട്ടികൾ പഠിച്ച് എല്ലാവരും നല്ല ജോലി വാങ്ങിക്കുക, ആർജവത്തോടെ എന്തായാലും ഇപ്പം ഭർത്താവ് ഇതുപോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ആർജവം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം, നമുക്ക് ജോലി വേണം, സ്വന്തമായി ഒറ്റയ്ക്കാങ്കിലും ജീവിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. അപ്പോൾ അത് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാകട്ടെ ഇനിയുള്ള തലമുറയെങ്കിലും അല്ലേ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഒരുപാട് പേര് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, അപ്പോൾ നമ്മളിലേക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കണം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നാനാഭാഗത്ത് ഗ്ലോബലി നമ്മുടെ റേഡിയോ വെച്ചിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അപ്പം ഇത്തിരി നേരം ഒത്തിരി കാര്യം ഞങ്ങൾ ഇതേ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സമൂഹ മാധ്യമത്തിലൂടെയും ആയാലും പിന്നെ പല രീതിയിൽ നമ്മളെ പല കാര്യങ്ങളിലും പിന്തുടർന്നെത്തുന്ന കുറേയധികം വാർത്തകളുണ്ട്. അപ്പോൾ അതിലെ ഒരു വാർത്തയാണ് പറഞ്ഞപ്പം നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കൂ. അപ്പം നമുക്ക് ഒരു
1: നല്ലൊരു ഗാനം ഒക്കെ ആസ്വദിക്കാനുള്ള സമയമാണ്. നമുക്കൊരു ചെറിയ ഒരു ഇടവേള എടുക്കാം. വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്രയും നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു മനോഹരമായ ഗാനമാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തന്നത്. അപ്പം നമ്മുടെ നിലക്കുറിഞ്ഞി പൂക്കുന്ന ആ ഒരു പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ ദേശീയരാഗത്തിലെ കെ എസ് ചിത്രചേച്ചി പാടിയ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. കെ ജയകുമാറാണ് ഇതിൻ്റെ വരികൾ രചിച്ചത്. അപ്പം ഇന്ന് ലൈവിൽ പ്രീത ടീച്ചറും ഞാനും ഇങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് പറയാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ദേശീയ അധ്യാപക ദിനത്തിൽ നമ്മുടെ പ്രീത ടീച്ചർ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് ശ്രോതാക്കൾക്കായി അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനല്ലേ.
2: അതെ, നമ്മൾ ഈ ഒക്ടോബർ 5 എന്ന് പറയുന്നത് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്, ലോക അധ്യാപക ദിനമാണ്. അപ്പം ഈ വർഷം പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. കാരണം 1966 അധ്യാപകരുടെ പദവിയെക്കുറിച്ചുള്ള യുനെസ്കോ ശുപാർശയ്ക്ക് 60 പൂർത്തിയാക്കുകയാണ്. അപ്പം വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നത്, അപ്പം 1966 ഈ ഒക്ടോബർ 5 യുനെസ്കോയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളെപ്പറ്റി, അവരുടെ നിയമനത്തിനെപ്പറ്റി, അതുപോലെ തൊഴിൽ സാഹചര്യങ്ങളെപ്പറ്റിയൊക്കെ സംബന്ധിച്ചൊരു അന്താരാഷ്ട്ര ശുപാർശ അവർ അംഗീകരിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 1994 മുതലാണ് ഈ ദിനം ആഗോള തരത്തിലൊക്കെ ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ 2026 തീം എന്ന് പറയുന്ന യുനെസ്കോ ഈ വർഷത്തെ തീമായിട്ട് കൊടുത്തിരിക്കുന്ന ഇതാണ്, സ്റ്റാൻഡിങ് വിത്ത് ടീച്ചേഴ്സ് 60 ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ പ്രൊഫഷൻ അഡ്വാൻസിങ് ഇറ്റ്സ് സ്റ്റേറ്റസ് ആൻഡ് ഷേപ്പിംഗ് ആർ ഫ്യൂച്ചേഴ്സ്. അധ്യാപകർക്കൊപ്പം നിൽക്കുക, അധ്യാപക വൃത്തിയെ സംരക്ഷിച്ച 60 അതിൻ്റെ പദവി ഉയർത്തി നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു തീമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ അധ്യാപകരെ ആദരിക്കുക എന്നതിലുപരി അധ്യാപകർക്ക് സമൂഹത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ അർഹമായ അംഗീകാരവും പിന്തുണയും തൊഴിൽ സുരക്ഷയും സ്വാതന്ത്ര്യവും ലഭിക്കണം എന്നതാണ്. അപ്പൊ അതിന് ഈ വർഷത്തെ ഈ ഒരു തീമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ അധ്യാപകരെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ അധ്യാപകന്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. അവർ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുമ്പോഴായാലും കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴായാലും ഒരു എക്സാമിനേഷൻ ഹാളിലായാലും ഒക്കെ ടീച്ചേഴ്സ് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നമ്മളൊന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, കോപ്പി അടിക്കുന്ന ഒരു കുട്ടിയെ പോലും ഇപ്പൊ ഒരു അധ്യാപകന് പിടിക്കാൻ പറ്റത്തില്ല. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ടീച്ചറിന്റെ കാര്യം തീരുമാനമായിക്കോളും അല്ലെ. കോടതിയിൽ എത്തുമ്പോഴും കുട്ടിയുടെ കൂടെ ആയിരിക്കും കോടതിയും നിൽക്കുന്നത്. ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അധ്യാപകനായിരിക്കും അവിടെ പ്രതിയായിട്ട് നിൽക്കാൻ പോകുന്നത്.
1: അപ്പൊ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളാണ്.
2: അതെ അതെ, അല്ല അത് ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ, നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ ഒരു പ്രോഗ്രാമിന് നമ്മുടെ ഒരു കോളേജ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള, അതായത് മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ കിഷോർ റാം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഞാനാണത് എടുത്തത്. അപ്പോൾ അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്, അപ്പോൾ അധ്യാപകർക്കായിട്ടുള്ളൊരു മെസ്സേജ് പറയാനായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു അധ്യാപകരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, അവരുടെ ജോലിയൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യട്ടെ എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ മെസ്സേജ് ഇതാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. അപ്പോൾ അത് ആ ഒരു ജോലിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അധ്യാപകരെ പറ്റി പറയാൻ തോന്നിയത് അതാണ്. അതായത് ഇപ്പോൾ അവരുടെ ജോലി അത്ര സേഫ് അല്ല, എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു നാക്ക് ഒന്ന് പിഴച്ചാൽ മതി, സോഷ്യൽ മീഡിയ അതിങ്ങനെ ആഘോഷിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് അധ്യാപകരൊക്കെ തീർച്ചയായിട്ടും ആ കാര്യമൊക്കെ പ്രത്യേകം
1: ശ്രദ്ധിക്കുക. അധ്യാപിക കൂടിയായ നമ്മുടെ
2: അല്ല, നമുക്ക് അതിന്റെ ഒരു അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നന്നായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നമ്മൾ നേരുകയാണ്.
1: അതെ അതെ അതെ ടീച്ചർ, ഇന്ന് അധ്യാപക ദിനം കൂടാതെ കൂടാതെ നമുക്ക് ഒരുപാട് ദിനങ്ങളുടെ പ്രത്യേകത കൂടി നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ ടൈം ബീയിങ്ങിൽ തന്നെ നമുക്ക് അതെല്ലാം പറഞ്ഞു പോകണം എന്നുള്ളത് കൊണ്ട് കുറച്ച് സ്പീഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. അപ്പം ദേശീയ ശിശു ആരോഗ്യ ദിനം കൂടിയാണ്. അപ്പം നമ്മുടെ ഓരോ കുട്ടിയും കഴിയുന്നത്ര ആരോഗ്യത്തോടെ ഇരിക്കുക അവരെ അത് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. കഴിയുന്ന ഭാഗത്തിൽ അവർക്ക് ഭക്ഷണം മാത്രമല്ല അവരെ നമ്മൾ കേൾക്കുന്ന അവർ കേൾക്കുന്ന വാക്കുകളും അവരെ കേൾക്കുന്ന വാക്കുകളും ഒക്കെ ഉണ്ടാകണം എന്നും പറയുന്നു. അപ്പം ഇന്ന് ഈ ദിനത്തിൽ ഒരുപാട് പ്രത്യേകതകളോടൊപ്പം തന്നെ നമ്മുടെ വയലാർ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ആർ രാജശ്രീക്കാണ് വയലാർ പുരസ്കാരം. ആത്രേയകം എന്ന നോവലിനാണ് അത് വന്നിരിക്കുന്നത്. അപ്പം വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ വയലാർ പുരസ്കാരം ദേ നമ്മുടെ രാജശ്രീ നേടിയിരിക്കുകയാണ്. ഒരുപാട് അഭിമാനത്തോടെ ആ ട്രസ്റ്റാണ് അത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാനുണ്ട്. നമ്മുടെ ഒരുപാട് എഴുത്തിലെ ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കിൻ്റെ ഒഴുക്കിലൊക്കെ പെട്ട് രാഷ്ട്രീയം കലാ സാഹിത്യം എന്നിവയൊക്കെ ഉപേക്ഷിച്ച് വിവിധ മേഖലകളിൽ നിന്ന് പിൻവാങ്ങുന്ന താല്പര്യം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പ്രചോദനമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ രാജശ്രീ രംഗത്തേക്ക് വന്നത്. മഹാഭാരതത്തിലെ ഉപകഥ ലോകമെങ്ങും വേറിട്ട ഒരു ജാലകമായി തുറന്ന നോവലാണ് ആത്രേയകം. അപ്പോൾ 50th വയലാർ പുരസ്കാരം ആർ രാജശ്രീയാണ് നേടിയിരിക്കുന്നത്. 100,000 രൂപയും കനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഒരു വെങ്കലത്തിൽ നിർമ്മിച്ച ഒരു ശില്പവുമാണ് കിട്ടുന്നത്. അത് ഈ പുരസ്കാരമൊക്കെ വയലാർ രാമവർമ്മയുടെ ചരമദിനമായ 27 വൈകിട്ട് 6:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സമ്മാനിക്കുക. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഒരുപക്ഷെ ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ എന്ന് പറയുമ്പോഴേ എടുത്ത് പക്ഷം ചേർന്ന് പറയുകയല്ല. പക്ഷേ നമ്മൾ തിരക്കുകളിലൊക്കെ പെട്ട് ടീച്ചറെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ജീവിതത്തിൽ പിൻവാങ്ങും. പിന്നെ ഒരു സമയം കിട്ടുമ്പം നമ്മൾ എഴുത്തിലേക്കും കലയിലേക്കും രാഷ്ട്രീയത്തിലേക്കും ഒക്കെ തിരിച്ചു വരുന്ന അവിടുന്ന് കിട്ടുന്ന ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു മധുരിക്കുന്ന ഓർമ്മ തന്നെയാണ് അല്ലേ.
2: അതെ അതെ. അപ്പം രാജശ്രീ തലശ്ശേരി ഗവൺമെൻറ് ബ്രന്നൻ കോളേജിലെ മലയാള വിഭാഗത്തിലെ അധ്യാപികയും ഗവേഷകയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകാരം തന്നെയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കാത്തിരിക്കുന്ന ഒരു അവാർഡാണ് അല്ലേ വയലാർ സാഹിത്യ അവാർഡ്. ഈ വർഷം ആർക്കാണ് ലഭിച്ചത് എന്നുള്ള ഒരു ആകാംക്ഷയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീമതി രാജശ്രീക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ അർപ്പിക്കുകയാണ് അല്ലേ.
1: അപ്പോൾ
2: ഇത്തവണത്തെ പുരസ്കാരത്തിന് മറ്റൊരു ചരിത്ര പ്രാധാന്യം ഉള്ളതെന്ന് പറയുന്നത് 50th വയലാർ അവാർഡ് 2026 നൽകുന്നത്. അപ്പോൾ വയലാർ രാമവർമ്മയുടെ 50th ചരമ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന വയലാർ വർഷം അതിൻ്റെ സമാപന ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുരസ്കാര സമർപ്പണം നടക്കുന്നത്. അപ്പോൾ ടീച്ചറിന് അഭിനന്ദനങ്ങൾ അല്ലേ.
1: അതെ അതെ. ഇന്നൊരു ദിനം കൂടി നമുക്ക് അടുത്തൊന്ന് എടുത്തു പറയാം. ഇന്ന് ലോക വാസ്തുവിദ്യാ ദിനമാണ്. വാസ്തുവിദ്യാ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാടിടങ്ങളിൽ ചെല്ലുമ്പോൾ വാസ്തുവിദ്യയിൽ മികച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമ്മൾ കാണും അല്ലേ ടീച്ചറെ. അപ്പം നമ്മുടെ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്ത് നമ്മൾ പലപ്പോഴും പിന്നെ നാണി ഹോട്ടൽ കണ്ടിട്ടുണ്ട്.

0: ഞാനെപ്പോഴും ചിന്തിക്കും അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു വാസ്തുവിദ്യയും കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇടയ്ക്കെപ്പോഴോ ആലോചിച്ചു ഇങ്ങനെ ഇത് കണ്ടപ്പോഴീ കാഴ്ചയിൽ കണ്ടപ്പോഴും ഇതാരാണ് നിർമ്മിച്ചത് രൂപകൽപ്പന ചെയ്തത് അപ്പോൾ എം വി ദേവനാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വാസ്തുവിദ്യയിൽ മികച്ചതായി തോന്നുന്ന ഒരുപാട് കെട്ടിടങ്ങൾ നമ്മുടെ കാഴ്ചയിൽ ഇങ്ങനെ പെട്ടെന്ന് മറഞ്ഞ് മറിഞ്ഞ് യാത്രയുടെ ഇടവേളകളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും ആരാണ് ഇതിൻ്റെ ശില്പി എന്നുള്ളത് അപ്പോൾ ആ ശില്പിക്കൊരു മഹാത്മ്യം എപ്പോഴായാലും ഉണ്ടാവും അല്ലേ അപ്പം നമ്മുടെ നിർമ്മാണ മേഖലയിലും കലയിലും ഒക്കെ രൂപപ്പെടുന്ന ഇത്തരം പുതുപുത്തൻ ഭാവനകൾക്ക് എന്നും ആശംസകൾ പറയാൻ ഇങ്ങനെ ഒരു ദിനം ഈ വേൾഡ് ആർക്കിടെക്ചർ ഡേയിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലേ ടീച്ചറെ അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജും ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രീത ടീച്ചർ ഇങ്ങനെ കളക്റ്റീവായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്താണ് ഇന്ന് വന്നിരിക്കുന്നത് അല്ലേ
1: ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും നമ്മൾ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെസ്സേജസ് ഒക്കെ നമുക്ക് വായിക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ശ്രോതാക്കളെല്ലാവരും ഒരു അവരെല്ലാം ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുസൃതി ചോദ്യം കൊടുക്കണ്ടേ അതവർക്ക് വളരെ ഇഷ്ടമാണ് കാരണം എല്ലാവർക്കും ഇങ്ങനെ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച് അവരിങ്ങനെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമുക്ക് കാണാം പ്രത്യേകിച്ച് നമ്മുടെ രാജമുഖത്തിലേക്ക് ഇന്ന് രാവിലെ ഒരു കുസൃതി ചോദ്യം കൊടുത്താൽ രാജമുഖത്തിലേക്ക് സന്തോഷമാവത്തുള്ളൂ അപ്പം കൊടുക്കാം അല്ലേ ഇന്നത്തെ ചോദ്യം ഇതാണ് ഡ്രാക്കുള എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയമാണ് മനസ്സിലൊരു ഭയമാണ് അല്ലേ അപ്പോൾ ഒരു ചിത്രകാരൻ ഒരു ഡ്രാക്കുളയെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് ഈ ഡ്രാക്കുളയെ കണ്ടപ്പോഴത്തേക്കിന് തന്നെ അദ്ദേഹം പേടിച്ചുപോയി അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോ അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു പെട്ടെന്നൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ഒരു ചിത്രം വരച്ചു അപ്പോൾ എന്തിൻ്റെ ചിത്രമായിരിക്കും അദ്ദേഹം വരച്ചത് ഡ്രാക്കുളയെ കണ്ടപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം
0: എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കാനുണ്ടോ
1: ക്ലൂ ഒന്നുമില്ല ഇതിനകത്ത് എല്ലാ ക്ലൂവും
0: ഞാൻ എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കണോ
1: അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് അയച്ചോളൂ
0: എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മളൊക്കെ പേടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു പേടി ഇങ്ങനെ വരുമ്പം നമ്മൾ പെട്ടെന്ന് എന്താണ്
1: എന്താണ് സാധാരണ പേടി വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിലും ഓടും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ച്
0: അങ്ങനെയൊന്നും അല്ല
1: അങ്ങനെയൊന്നും അല്ല ചിത്രകാരൻ പെട്ടെന്ന് ഒരു പേപ്പർ എടുത്ത് വെച്ചൊരു പടം വരച്ചു അതെന്തിന്റെ പടമായിരിക്കും എന്നുള്ളതാണ് ഊഹിക്കാനുള്ളത്
0: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരുപാട് പേര് ഭയങ്കര ബ്രില്യന്റ് ആണ് ഭയങ്കര എക്സ്ട്രാ ബ്രില്യന്റ് നീക്കങ്ങളാണ് നമ്മുടെ ഉത്തരത്തിലൂടെ നടത്തുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട് അത് മറക്കണ്ട
1: അതെ അതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് നമുക്ക് മെസ്സേജ് ചെയ്തോളൂ അപ്പൊ മെസ്സേജസ് എല്ലാം നമ്മൾ ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ വായിക്കുന്നതായിരിക്കും അപ്പൊ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചോളൂ ഞങ്ങൾ ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. മനോഹരമായ ഒരു ഗാനമാണ് കേട്ടത്. ആശയെ അധികം വെച്ചെന്ന് തുടങ്ങുന്ന ഈ വരികൾ, 1000 നിലാവിയവാ എന്ന തമിഴ് സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. നമ്മുടെ കാർത്തികും ചിത്രയൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇളയരാജ സംഗീതം നൽകിയ മനോഹരമായൊരു പ്രണയ ഗാനമാണ് നമ്മുടെ ജാനകിയമ്മയുടെ സ്വരത്തിൽ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രീത ടീച്ചറും ഞാനുമാണ് ലൈവിലുള്ളത് അല്ലേ ടീച്ചറെ? ഒരുപാട്
4: ഗാനം എന്ന് പറഞ്ഞപ്പോൾ രജനിക്ക് ഒരു പ്രണയം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത് കണ്ട് ഞാൻ ചിരിച്ചു പോയതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെസ്സേജസ് ഒക്കെ വായിച്ചാലേ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു സന്തോഷമാവും. അവരയച്ചതൊക്കെ നമ്മൾ വായിക്കണ്ടേ? അപ്പൊ ഇന്ന് ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നെൽസൺ സെബാസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു നല്ല ദിവസമൊക്കെ നമുക്ക് ആശംസിച്ച് ഒരു ഇതൊക്കെ അയച്ചിട്ടുണ്ട്. ഒരു അതുപോലെ തന്നെ നമുക്ക് സിന്ധുമതി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഹാപ്പി മോർണിംഗ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ലോകത്തുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം താങ്ക് യു സിന്ധുമതി. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോബി ജർമ്മനിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ്

0: മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ലൊരു ഒരു മെസ്സേജും കൂടി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ലോകത്ത് വിട പറഞ്ഞ പലരും ഇന്ന് രാവിലെ പലതും ചെയ്യണമെന്ന് വിചാരിച്ചവരായിരുന്നു. ഇന്ന് രാവിലെ വിട പറഞ്ഞ പലരും ഇന്ന് രാത്രി പലതും ചെയ്യണമെന്ന് വിചാരിച്ചവരുമാണ്. അപ്പോൾ ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഒന്നും നാളേക്ക് മാറ്റി വെക്കരുത്. കടന്നു പോകുന്ന സമയം സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു ശുഭചിന്ത കൊടുത്തതും ഏകദേശം ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ നിമിഷം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകും എന്നുള്ളതിന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷീജ മുളങ്കടാകം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഓച്ചിറ കാളകെട്ട് ഉത്സവം, അതായത് 28-ാം ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന കാളകെട്ട് ഉത്സവത്തിനെ പറ്റിയുള്ളൊരു പ്രോഗ്രാം ഞാൻ ഇന്ന് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ ഷീജ മുളങ്കടാകം ഒരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം.
1: നമസ്കാരം സന്ധന. ഇന്ന് പ്രീത ടീച്ചർ അവതരിപ്പിച്ച അറിയാം അറിവ് നേടാം എന്ന പ്രോഗ്രാം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളകെട്ട് ഉത്സവത്തെ കുറിച്ചുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ടീച്ചർ അത് അവതരിപ്പിച്ചത്. അതിന് ഈ ഉത്സവങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ അതിന് പുറകിലുള്ള കഷ്ടപ്പാടുകളോ അതിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളോ മാഹാത്മ്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ചെലവുകളോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ അത് പോയി കാണുന്നു, അത് ആസ്വദിക്കുന്നു എന്നുള്ളതേ ഉള്ളു. ടീച്ചർ ഇത്രയും മനോഹരമായി ഇത്രയും നല്ലതുപോലെ നമുക്ക്
0: അപ്പം
2: ഷീജ നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടിട്ടല്ലേ ടീച്ചറെ, ടീച്ചറുടെ പരിപാടികൾ അറിയാം അറിവ് നേടാം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾക്കിടെ നമ്മുടെ മൺമറിഞ്ഞ് പോയ ഒരുപാട് കലാകാരന്മാരുടെ ചരിത്രങ്ങൾ, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രങ്ങൾ, കലാരൂപങ്ങൾ, നമ്മുടെ വേറെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന നിരവധി കാര്യങ്ങളൊക്കെയാണ് പ്രീത ടീച്ചറുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ശ്രോതാക്കൾക്കായി ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ടീച്ചർ ഇത്രയും വർഷത്തെ നിരവധിയായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്.
0: അതല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന് തോന്നിയത് ഈ പതിവില്ലാതെ. ഞാൻ സാധാരണ അങ്ങനെ ഈ കാളകെട്ട് ഉത്സവത്തിന് അങ്ങനെ കാണാൻ പോകുന്ന പതിവ് എനിക്കില്ല. അപ്പോൾ ഈ വർഷം പോയി, ഞാൻ കാണാനായിട്ട് പോയി. അപ്പോൾ പോകാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അവിടെ ചെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനിത് വരാതിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്ന് തോന്നി. അത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ ഒരു കാഴ്ച. പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ പോയി കാണാം ലൈറ്റിൻ്റെ വെട്ടത്ത് അവിടുത്തെ ഒരു ആഘോഷവും. അതുമാത്രമല്ല, ഈ ഓരോ കാളകളെയും നിർമ്മിക്കുന്നതിൻ്റെ പുറകിലെ ഒരു എഫേർട്ടൊക്കെ നമുക്കതിനെ നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ശ്രോതാക്കൾക്ക് ഇതിൻ്റെ പുറകിലുള്ള കഥകളെ പറ്റിയൊക്കെ
2: നമുക്ക് ഓണാട്ടുകരയെ ഒരുപാട് ആനന്ദത്തിൽ ആറാടിക്കുന്ന വലിയൊരു മനോഹരമായ ഒരു കാഴ്ചയെക്കുറിച്ചാണ് ഒരുപാട് മെസ്സേജുകളൊക്കെ.
0: അതെ അതെ. അപ്പം പിന്നെ നമുക്ക് ലീലാമണി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ് രജനിക്കുട്ടി, പ്രീത ടീച്ചർ സുഖമാണോ? രണ്ടുപേർക്കും നല്ലൊരു ദിവസം നേരുന്നു.
2: താങ്ക് യു, താങ്ക് യു.
0: ഫോൺ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് റേഡിയോ കേൾക്കാൻ പറ്റുന്നില്ല. അടിമാലി ഫ്രണ്ട്സിനോട് അന്വേഷണം പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പം ഞങ്ങളുടെ മിഹി മോൾക്ക് വേണ്ടി പച്ചക്കറിക്കായ തട്ടിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ
2: നമ്മളെ ടെക്നിക്കൽ സപ്പോർട്ട് ഇന്ന് നമ്മുടെ ശ്രീലക്ഷ്മിയാണ് കൂടെ ഇരിക്കുന്നത്. അപ്പൊ മനോഹരമായ പാട്ടുകളൊക്കെ ഞങ്ങളെക്കാൾ ഉപരി പാട്ടിനെ സ്നേഹിക്കുന്ന ശ്രീലക്ഷ്മിയാ.
0: അതെ,
2: ശ്രീലക്ഷ്മി കേട്ടു.
0: അപ്പൊ നമ്മുടെ ലീലാമണി നമുക്ക് ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട് നമ്മൾ ചോദിച്ച ചോദ്യത്തിന്. പക്ഷെ ഉത്തരം ഒന്നും കൂടി ആലോചിക്കണം. ഇപ്പൊ അയച്ച ഉത്തരം ശരിയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചിത്രാമ്മ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് ചിത്രാമ്മ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാജശ്രീ ടീച്ചറിന്, വയലാർ അവാർഡ് കിട്ടിയ രാജശ്രീ ടീച്ചറിന് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എ വൈ കെ ഓഡിറ്റോറിയത്തിൽ 8:10 മുതൽ 11:10 വരെ, അതായത് ഒക്ടോബറിൽ പുസ്തകമേള നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു ചിത്രാമ്മ. അപ്പോൾ പുസ്തകമൊക്കെ വായിക്കുന്നവരും പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും അവിടെ പോയി അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുക അല്ലേ.
2: പുസ്തകോത്സവത്തെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് റേഡിയോ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പം എന്നാലും ചിത്രാമ്മ ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് ഒത്തിരി താങ്ക് യു. രാവിലെ നമ്മളോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്.
0: അതെ അതെ. അപ്പം നമ്മുടെ സദാശിവൻ സാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാർ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രീത ടീച്ചർക്കും രജനി ഗിരീഷ് ഗുരുവിഷ്ണും അധ്യാപക ദിനത്തിൽ ആശംസകൾ നേരുന്നു. ഗുരുനാഥന്മാരെ കുറിച്ചുള്ള ഓർമ്മയ്ക്കൊപ്പം അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് സുപ്രഭാതം നേരുന്നു. മധുരിക്കും ഓർമ്മയുമായി എൻ്റെ ഒന്നാം ക്ലാസ് അധ്യാപിക ജാനകിയമ്മ ടീച്ചറിനെ ഓർമ്മയിൽ നിറച്ചുകൊണ്ട് ഈ ദിനം ആസ്വദിക്കുന്നു. കുറച്ച് സമയം കൂടുതൽ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന റേഡിയോയ്ക്കുള്ള സ്നേഹം അറിയിക്കട്ടെ. കൂടുതൽ അറിവുകളുമായി ദിവസവും എത്താൻ

0: ആഗ്രഹിക്കുന്നു. കൊല്ലം സോപാനവും ആശ്രാമത്തെ റെസിഡൻസി ബംഗ്ലാവും വാസ്തുശില്പകലയുടെ മായാത്ത ചിത്രം സമ്മാനിക്കുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ.
1: നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയായ സദാശിവൻ സാറാണ് പറയുന്നപ്പം സാറിന്റെ വാക്കുകൾക്ക് കൂടുതൽ ഇമ്പം നൽകുന്നത് കാഴ്ചകളുടെ ഒരു വലിയ ലോകം നമുക്ക് നിറയ്ക്കാനായിട്ട് സാറ് നല്ല നല്ല പ്രോഗ്രാമൊക്കെ നമ്മുടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. സന്തോഷം സാർ, താങ്ക് യു.
0: അതുപോലെ നമ്മുടെ രേഖ രാജീവൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രേഖ, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അക്ഷരം എഴുതി പഠിപ്പിച്ച ആശാൻ അപ്പൂപ്പൻ തുടങ്ങി എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും നമിക്കുന്നു. എൻ്റെ അപ്പൂപ്പനാണ് എന്നെ അക്ഷരം പഠിപ്പിച്ചത്. ഒരുപാട് കുട്ടികൾ അവിടെ പഠിച്ച് നല്ല നിലയിൽ എത്തിയവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ഓലമേഞ്ഞ് ഭംഗിയുള്ള ആശാൻ പള്ളിക്കൂടമായിരുന്നു. മണ്ണിലാണ് എഴുതി പഠിപ്പിച്ചത്. പനയോലയിൽ നാരായം കൊണ്ടെഴുതി അതിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ചെടിയുടെ ഇലയുടെ നീര് തേക്കുമ്പോൾ അക്ഷരങ്ങൾ തെളിഞ്ഞു നിൽക്കും. അങ്ങനെയുള്ളൊരു കേട്ട് കേൾവി ഉണ്ടായിരുന്നു. എല്ലാ അക്ഷരങ്ങളും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേഖ രാജീവൻ പഴയ ഓർമ്മകളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, കൊല്ലം എസ് എൻ വിമൻസ് കോളേജ്, അങ്ങനെ എല്ലാ അധ്യാപകരെയും ഓർക്കുന്നു എന്നൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് ഫിലിമിലെ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം, അപ്പം അത് ഞാൻ ശ്രീലക്ഷ്മി ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സോങ് കേൾപ്പിക്കണേന്ന് പറഞ്ഞിട്ട്
1: നല്ലൊരു സോങ്ങാണ്.
0: ശ്രീലക്ഷ്മി ആ സോങ് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രേഖ രാജീവന് വേണ്ടി ഇന്ന് ലൈവിലോ അല്ലെങ്കിൽ ലൈവിന് ശേഷമോ ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രാക്കുളയെ കണ്ടപ്പോൾ ഒരു ചിത്രകാരൻ, അദ്ദേഹം പിന്നെ പടം വരയ്ക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഒരു ഡ്രാക്കുളയെ കണ്ടു. അപ്പം അദ്ദേഹം പേടിച്ചിട്ട് അദ്ദേഹത്തിന് ആകെ ചെയ്യാൻ പറ്റിയത് ഒരു പേപ്പറിൽ പടം വരയ്ക്കാൻ മാത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് വെച്ചൊരു പടം വരച്ചു. ഏത് പടമായിരിക്കും വരച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആൻസർ മെസ്സേജായിട്ട് അയച്ചോളൂ. അപ്പോൾ ഒരാൾ ഓൾറെഡി ഷീജ മുളങ്കടാകം ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉത്തരങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ രജനി, നമുക്കിനി മറ്റുള്ള വിശേഷങ്ങളിലേക്കൊക്കെ പോകാം
1: അല്ലേ? നമുക്ക് വളരെയധികം വേദന തോന്നുന്ന ഒരു കാര്യമാണ് ഇന്നലെ ആനപ്രേമികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തിയത്. പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു, നാടിനൊരു കണ്ണീര് ഓർമ്മയായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ. നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ആന ദിനത്തിൽ ഇങ്ങനെ കുറേ ആനകളെക്കുറിച്ചും ആനപ്രേമികളെക്കുറിച്ചും നമ്മുടെ പുതിയ ജെൻസി തലമുറ ആനപ്രേമികളായി കൂടിക്കൂടി വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ കോട്ടയം മേലേമ്പാറ പല്ലാട്ട് തറവാട്ടിലെ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഗജരാജനായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. 45 വയസ്സായിരുന്നു, ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്ന് നമുക്ക് അതിനൊരു അനുശോചനം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ നിന്ന് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം അല്ലേ? നമുക്ക് വല്ലാതൊരു വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നലെ വീട്ടുപരിസരത്ത് ഇങ്ങനെ കുളിക്കുന്നതിനിടയിൽ ശക്തമായ ഇടിമിന്നലിലാണ് ആനയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പും ഡോക്ടർമാരും ഒക്കെ എത്തി നോക്കിയെങ്കിലും മരണം സ്ഥിരീകരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന അവിടെ നിന്ന് കൊണ്ടുവന്ന ആനയായിരുന്നു എന്നാണ് പറയുന്നത്. തൃശ്ശൂർ പൂരത്തിലെ പാറമേക്കാവ് നമ്മുടെ ദേവിയുടെ തിടമ്പേറ്റിയ ഗജവീരനായിരുന്നു. വിവിധ ഉത്സവങ്ങളിൽ സജീവ നിറ സാന്നിധ്യമായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. പക്ഷേ നമുക്ക് അന്നൊരു അനുശോചനം, നമുക്ക് ഒരു ഓർമ്മയായി മാറി എന്നുള്ളൊരു വാർത്ത വളരെ വേദനാജനകമായൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ലൈവിൽ നമ്മൾ പ്രകൃതിയെയും മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ വാർത്തകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിങ്ങനെ ലൈവ് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അപ്പം ടീച്ചർ ഇന്നൊരു നല്ലൊരു ക്വസ്റ്റ്യനൊക്കെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തന്നിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു ഉത്തരവൊക്കെ കണ്ടുപിടിച്ചിരുന്നോളൂ.
0: അതെ, കണ്ടുപിടിച്ച് നമുക്ക് അയച്ചോളൂ. അപ്പം നമ്മൾ ഈ പല്ലാട്ട് ബ്രഹ്മദത്തൻ്റെ ഈ ഒരു വിയോഗത്തിൽ അല്ലേ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മളൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചെത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി.

0: സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി വിശേഷങ്ങളുമായി ഞാനും പ്രീത ടീച്ചറുമാണ് ഇന്ന് ഇരിക്കുന്നത് ലൈവില്. അപ്പോൾ ടീച്ചറെ, മനോഹരമായ ഒരു ഗാനമാണ് വിനോദയാത്ര എന്ന ഫിലിമിലെ കല്യാണി രാഗത്തിൽ നമ്മുടെ മധു ബാലകൃഷ്ണനും ശ്വേതാമേനോനും പാടിയ മനോഹരമായ ഒരു ഗാനമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കേട്ടത് ഇളയരാജയായിരുന്നു. ഇതിൻ്റെ സംഗീതം വയലാർ ശരത്ചന്ദ്രവർമ്മയായിരുന്നു. ഇതിൻ്റെ ലിറിക്സ് അല്ലെ, നമുക്ക് നല്ലൊരു ഗാനം,
3: നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി തോന്നുന്നല്ലേ. നല്ലൊരു പാട്ടാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അനു റോയ് ചോദിച്ചിരിക്കുന്നു, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ. നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഡ്രാക്കുളയെ കണ്ടപ്പോൾ, ഒരു ചിത്രകാരൻ, അദ്ദേഹം നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ ഡ്രാക്കുളയെ ഒരിക്കൽ അദ്ദേഹം കാണാനിടയായി. അപ്പോൾ അദ്ദേഹം പേടിച്ചു പോയി, എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ഭയന്നു പോയി. അപ്പം അദ്ദേഹത്തിനാകെ ചെയ്യാനറിയാവുന്നത് പടം വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഒരു പെട്ടെന്നൊരു തൊട്ട് മുന്നിലിരിക്കുന്ന ഒരു പേപ്പറിൽ ഒരു പടം വരച്ചു. അപ്പോൾ ഡ്രാക്കുളയെ കണ്ട് പേടിച്ചിട്ടാണ് ആ പടം വരച്ചത്. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹം വരച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ ഇതിന് വലിയ സീരിയസ് ആയിട്ടുള്ള കുസൃതിയാണ്, വലിയ സീരിയസ് ആയിട്ടൊന്നും ആളുകൾ വിഷമിച്ച് ഭയങ്കര വലിയ ഇൻ്റലിജൻസിലോട്ടൊന്നും പോകണ്ട. അല്ലാതെ വളരെ രസകരമായിട്ടുള്ള ഒരു ഉത്തരം അയച്ചോളൂ. അതുപോലെ നമ്മുടെ വനജ തിരുമുലവാരം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടിമാലിക്കാരെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ സനോജിനെ പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ സനോജ് കേട്ടോണ്ടിരിക്കുകയാണ്.
2: ഞാനിങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചിന്തിച്ചപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, സനോജ് മറുപടിയുമായിട്ട് വളരെ പെട്ടെന്നാണ് എത്തുന്നത്.
3: അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമ്മ ചോദിച്ചിരിക്കുന്നു, അതായത് രജനി മാമിനോടാണ് ചോദ്യം, കൂമൻ കാവിൽ പോയിട്ടുണ്ടോ? തസ്രാക്ക് പാലക്കാട് എങ്ങനെയുണ്ട്? അപ്പോൾ പാലക്കാട്ടുകാരിയാണ്, പാലക്കാടിൻ്റെ മരുമകളാണ്. പാലക്കാട്ടുകാരിയല്ല, നമ്മുടെ കൊല്ലക്കാരിയാണ്. ഇവിടുന്ന് നമ്മൾ പാലക്കാട്ടേക്ക് വിട്ട ആളാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ രജനി മാം അറിയാമെങ്കിൽ കൂമങ്കാവ് തസ്രാക്ക് പ്ലേസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാവുന്നത് വലിയ പറയൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ രജനി അതിനെപ്പറ്റിയൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ചിത്രാമ്മ കേട്ടോളൂ.
2: അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ചിത്രാമ്മയ്ക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചതിന് ചോദിച്ചതിനും ഒക്കെ ഒത്തിരി താങ്ക് യു. അപ്പം നമ്മുടെ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്, പല്ലശ്ശനയിലേക്കുള്ള വഴിയിലാണ് നമ്മുടെ തസ്രാക്ക് ഇങ്ങനെ നിലകൊള്ളുന്നത്. ഒരു വലിയ സ്മാരകമായിട്ട് ഇങ്ങനെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയുടെ പശ്ചാത്തലം വളരെ മനോഹരമായി ഐതിഹാസികമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സെൻ്ററാണത്. ആ ഗ്രാമത്തിലാണ് ഇപ്പോൾ അത് ആഘോഷിക്കുന്നത്. ജീവസുറ്റ ഒരു സ്മാരകമായി അത് ഇന്നും നിലകൊള്ളുന്നു. ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് അത് വന്നത്. നമ്മുടെ AK ബാലൻ അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ഇരുന്നപ്പോഴാണെന്ന് തോന്നുന്നു, കൃത്യമായി എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹമാണെന്ന് തോന്നുന്നു ഇതിനെ കുറേയധികം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നതും. തസ്രാക്കിലേക്ക് പോയി നമുക്ക് ഇതിലേക്ക്, നമ്മൾ ഒരിക്കൽ നമ്മൾ അവിടെ ചെന്നാൽ ജീവിച്ചിരിക്കുന്ന OV വിജയൻ്റെ ആ ഒരു നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിട്ട് പോയ മലയാളത്തിൻ്റെ ഇതിഹാസ നായകനെ കുറിച്ച് നമുക്കിങ്ങനെ വാദോരാതെ സംസാരിക്കാൻ തോന്നും. പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന OV വിജയൻ സ്മാരകത്തിലാണ് ഇത്. ആ സ്മാരകത്തിൽ നമ്മുടെ അപ്പുക്കുളി, നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളായ അപ്പുക്കുളിയുണ്ട്, ശിവരാമനുണ്ട്, മൈമുനിയുണ്ട്. ഇങ്ങനെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളും ഫ്ലാഷ് ബാക്കുകളും ഒക്കെ വെച്ചുകൊണ്ട് ശാന്തമായ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഖസാക്കിൻ്റെ ജീവിതം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡോക്യുമെൻ്ററി അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക്, ആ സ്മാരകത്തിലേക്കുള്ള കമാന മാർഗത്തിൽ നമുക്ക് പ്രത്യേകതകളായിട്ട് തോന്നുന്നത് 140 ഗ്രാനൈറ്റ് ഫലകങ്ങൾ, ശിലകൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്ന ഒരു ശില്പികളുടെ ചിത്രങ്ങൾ കാണാം. ആ ശില്പങ്ങൾ എന്താണെന്ന് വെച്ചാൽ OV വിജയൻ്റെ കഥാപാത്രങ്ങളെ പുനർസൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്മാരകത്തിൻ്റെ ഒരു പ്രത്യേകത. സ്മാരകത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം ഞാറ്റുപുരയുണ്ട്. ഈ ഞാറ്റുപുരയിൽ നെൽവിത്തുകളും കാർഷികോപകരണങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുലീന കെട്ടിടമാണ്. അപ്പം ഈ കെട്ടിടത്തിലാണ് അദ്ദേഹം, എഴുത്തുകാരൻ, ഇങ്ങനെ താൽക്കാലികമായി ഒരു അഭയ കേന്ദ്രമാക്കി തൻ്റെ ആ ഒരു എഴുത്തുപുരയായി ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പം ചിത്രാമ്മ എന്ന് ചോദിച്ചാൽ നമ്മുടെ അതിൽ ഈ ഞാറ്റുപുരയിൽ ടീച്ചറെ നമ്മുടെ ആ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ

കഥാപാത്രമായ പ്രധാന കേന്ദ്ര കഥാപാത്രമായ രവി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇവിടെയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഒ വി വിജയൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ ഒരു ഡോക്യുമെൻ്ററിയായി പ്രദർശിപ്പിക്കുന്ന ഈ തസ്രാക്കിലേക്ക്, തസ്രാക്കിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇന്നും കടന്നു പോകുന്നു. ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസമായി

0: പാലക്കാടുകാരിക്കാണ് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ അറിയാവുന്നത്. നമ്മളിതിങ്ങനെ കേട്ട് ആസ്വദിക്കുക എന്നുള്ള അല്ലാതെ ഇതുവരെ ഈ പാലക്കാട് പോയി ഇതൊന്നും കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം കൂടി ഞാനിപ്പോൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പാലക്കാട്ടേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാമെന്ന് വാക്ക് കൊടുത്തിട്ട് ഇതുവരെ ഒരു വാക്കും പാലിക്കാൻ പറ്റിയില്ല.
1: ഒരിക്കൽ ടീച്ചറെ ഞാൻ കൊണ്ടുപോകും, നമ്മുടെ ആധുനിക മലയാള ക്ലാസിക്കിന്റെ
0: പറയുകയാണ്, പക്ഷെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അടിമാലി വഴി നമുക്ക് പാലക്കാടേക്കൊക്കെ ഒന്ന് പോകേണ്ടിയിരിക്കുന്നു അല്ലേ?
1: നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, ആൻസറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ അതുപോലെ തന്നെ രജനി, നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു അലേർട്ട് കൊടുക്കാനുള്ളത് കേരളം ഡെങ്കിയുടെ പിടിയിലാണ് എന്നുള്ളൊരു വാർത്തയാണ്. ഇക്കൊല്ലം മുൻ വർഷത്തേക്കാൾ രോഗികളാണ്. അപ്പൊ മഴക്കാലത്ത് മാത്രം പടർന്നിരുന്ന ഡെങ്കിപ്പനി സംസ്ഥാനത്ത് വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഒരു രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കൊല്ലം സെപ്റ്റംബർ 24 വരെ 11,281 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 42 പേര് മരിച്ചു. 2025 ആകെ 10,886 പേർക്കായിരുന്നു രോഗം. അപ്പം സാധാരണ രോഗബാധ കുറയുന്ന ജനുവരിയിൽ 378 പേർക്ക് രോഗം ബാധിച്ചു, 4 പേർ മരിച്ചു. അപ്പം മൺസൂൺ ദുർബലമായ സെപ്റ്റംബറിലെ 24 ദിവസത്തിനിടെ 1,330 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അപ്പം നമ്മളിതെല്ലാം വായിച്ചെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു തീവ്രത എന്താണ് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈ ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. ഇപ്പം ഡെങ്കി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് ഈ കൊതുകാണ്. അപ്പം ഇവ സാധാരണ 50 മുതൽ 100 മീറ്റർ വരെ പറക്കാറുള്ളൂ. നമ്മെ കടിക്കുന്ന കൊതുകിനെ നമ്മൾ തന്നെയാണ് വളർത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പകൽ സമയവും കടിക്കുന്നതിനാൽ വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മൾ ഇരിക്കുമ്പോൾ കൊതുക് കടിക്കാതെ നോക്കുക. സാധാരണ രാത്രിയിലാണ് നമ്മുടെ കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളത്, പക്ഷേ ഇത് പകലും വന്ന് നമ്മളെ ആക്രമിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഈ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കരമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളും വേദനയും ശരീരവേദനയും ഒക്കെ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലേ. അപ്പോൾ രജനി, നമുക്ക് വീണ്ടും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവാം. ആ സമയം കൊണ്ട് എല്ലാവരും പെട്ടെന്ന് നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് മെസ്സേജ് ചെയ്തോളൂ. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇന്ന് പ്രീത ടീച്ചറും ഞാനുമാണ് ലൈവിലിരിക്കുന്നത്. നമ്മളോട് ടെക്നിക്കൽ സപ്പോർട്ടായി നമ്മുടെ ആർ ജെ ശ്രീലക്ഷ്മിയാണ് നമ്മോടൊപ്പം ഇരിക്കുന്നത്. മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. 1991 പുറത്തിറങ്ങിയ കിളിക്കാമ്പെട്ടി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയതാണ് ഈ ഗാനം. ബിച്ചു തിരുമലയാണ് ഇത് രചിച്ചിരിക്കുന്നത്. നമ്മുടെ ജയറാമും ബേബി ശ്യാമിലിയും ഒക്കെ തകർത്ത് അഭിനയിച്ച ഈ ഒരു ചിത്രം നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ചാണ് അന്ന് ഈ ഒരു പാട്ട് കേട്ടിരുന്നത്. അപ്പം ആ ഒരു മനോഹരമായ പാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയത് ആർ ജെ ശ്രീലക്ഷ്മിയും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവും ഒക്കെ തന്നെയാണ്. ടീച്ചറെ, നമുക്ക് ഒരുപാട് മെസ്സേജുകൾ
5: വന്നിട്ടുണ്ട്. അപ്പോൾ രജനി പാലക്കാടിനെ പറ്റി പറഞ്ഞതൊക്കെ ചിത്രാമ്മ ഇങ്ങനെ കേട്ടു. രജനി തസ്രാക്കിനെ കുറിച്ചുള്ള അറിവ് നൽകിയത് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തീർച്ചയായിട്ടും പോയി കാണും. രജനി മാം, യു ആർ സോ ലക്കി. ബുർജ് ഖലീഫ ദുബായ് പോയി കണ്ടിട്ടും ഇത് കാണാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രോഗ്രാം ഒക്കെ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു ചിത്രാമ്മ. അപ്പൊ ചിത്രാമ്മ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പോ അതുപോലെ തന്നെ കവിത കടപ്പാക്കട നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിത കടപ്പാക്കട, എനിക്ക് ഒന്ന് ഇടയ്ക്കൊക്കെ ഇച്ചിരി മടിച്ചാണെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് മെസ്സേജ് അയക്കാൻ? ഒരു മടിയൊക്കെ പിടിച്ച് വേണോ വേണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് പിന്നെ അവസാനം നമ്മളിങ്ങനെ പ്രേരിപ്പിക്കും, വരൂ വരൂ ഫോൺ എടുക്കൂ. അപ്പൊ അങ്ങനെ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, രജനി ഗിരീഷ്. പ്രീത ടീച്ചർക്ക് പ്രത്യേക ആശംസ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ട രജനി ഗിരീഷ്, എനിക്ക് രജനിയുടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കവിത ഒരു നാലുവരി പാടുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാടിനെ പറ്റി പറയുമ്പോൾ രജനി വാചാലയാകുന്നത് രസകരമാണ്. കൊല്ലക്കാരിയാണ് എന്ന് മറക്കരുത്.
4: പലയിടങ്ങളിൽ എനിക്ക് പാലക്കാടിന്റെ പല പ്രദേശങ്ങളിൽ എത്തുമ്പോൾ കൊല്ലെന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിയുന്ന പല മുഖങ്ങളെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആക്ഷേപം. അപ്പൊ ഞാൻ അവരെ ആക്ഷേപിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക്

0: പോകാലോ എന്ന് പറയുന്ന പല സന്ദർഭങ്ങളും കൊല്ലക്കാരുണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാറില്ല.
1: അതെ അതെ.
0: കവിത കഴിഞ്ഞ ലൈവിൽ എന്നോടൊരു പാട്ട് പാടാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. തീർച്ചയായും ഒരു പാട്ടോ കവിതയോ ഒക്കെ ഞാൻ കവിതയ്ക്ക് വേണ്ടി പാടാം. അപ്പം കവിതയാണോ ടീച്ചർ തീരുമാനിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു രജനി കവിത ചൊല്ലുന്നതാണ് കൂടുതൽ ഇഷ്ടം.
0: നമ്മുടെ പ്രീത ടീച്ചറിന്റെ ആ ഒരു അഭിപ്രായത്തെ കൂടെ മാനിച്ചുകൊണ്ട് ഒരു നാല് വരി ഒരു കുഞ്ഞ് എന്റെ തന്നെ ഒരു കവിത ഞാൻ ചൊല്ലാം.

0: ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പൊ രജനി നമുക്ക് വേണ്ടി നല്ല മനോഹരമായിട്ടുള്ള കവിതയൊക്കെയാണ്. അത് രജനിയുടെ സ്വന്തം കവിതയാണ്
1: അല്ലേ,
0: കവിയും കൂടിയാണ്. അപ്പൊ നമുക്ക് മനോഹരമായ കവിതകളൊക്കെ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ചൊല്ലി തന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാരും ഒരു തംസപ്പ് ഇട്ടേ. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട റീജ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഹാവ് എ നൈസ് ഡേ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശരിയല്ല, ഒന്നും കൂടി ഒന്ന് ആലോചിക്കാനുള്ള സമയം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൻസൂർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു തോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ നേരം ഒരു മരത്തിൻ്റെയും തണലിൽ ഇരിക്കരുത്, തളർച്ച മാറിയാൽ എഴുന്നേറ്റ് പോകണം. അല്ലെങ്കിൽ എത്ര വലിയ തണലാണെങ്കിലും ഒരു പരിധിക്കപ്പുറം അകന്ന് വെയിലാകും. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ
1: നല്ലൊരു ഫോട്ടോ അല്ലേ?
0: അതെ അതെ,
1: നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. എന്തോ ഒരു ഓർമ്മപ്പെടുത്തൽ.
0: ആരെയും കൂടുതൽ അങ്ങ് ആശ്രയിക്കാനും ഒക്കെ പോകാതിരിക്കുക. ഒന്ന് വിട്ടു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്.
1: നല്ലതാണ്.
0: അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഹലോ നമസ്കാരം, നാടോടി കാറ്റിലെ ഒരു ഗാനം ഇട്ടുകൊടുക്കാൻ ഇവിടുത്തെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്നു. അപ്പൊ അദ്ദേഹം കുറെ ആൾക്കാരൊക്കെ കൂടിയിരുന്നാണെന്ന് തോന്നുന്നു റേഡിയോ കേൾക്കുന്നത്, കരകാണ കടലല മേലെ എന്നുള്ളത്. അപ്പൊ നമ്മളത് ശ്രീലക്ഷ്മി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രീലക്ഷ്മിയാണ് ഇന്ന് ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ പ്ലേ ചെയ്ത് തന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രീലക്ഷ്മി തീർച്ചയായിട്ടും ഈ പാട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൻസൂറിനും കൂട്ടുകാർക്കും ഒക്കെ ഇന്ന് ഈ ഒരു പാട്ട് കേൾക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് മെസ്സേജ് അയച്ചതിന് ഒത്തിരി സന്തോഷം. അപ്പോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സനോജ് മെസ്സേജ് അയച്ചിരിക്കുന്നു, നമുക്ക് പൂക്കളും ഹാർട്ടും മുട്ടായിയൊക്കെ തന്നിട്ടുണ്ട്.
1: താങ്ക് യു.
0: സ്നേഹാന്വേഷണം ചെയ്ത ചേച്ചിക്ക് ഒരു സന്തോഷമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സനോജ് ഉത്തരം പറഞ്ഞിരിക്കുന്ന കള്ളിയങ്കാട്ട് നീലിയെ വരച്ച് കാണിച്ചു എന്നാണ്. അതല്ല സനോജ്, സനോജിന്റെ ആൻസർ തെറ്റിപ്പോയി. ഒന്നും കൂടെ ആലോചിച്ച് സനോജിന് പെട്ടെന്ന് കിട്ടും. അപ്പൊ സാധാരണ നമ്മളെ യക്ഷിയെയും ഒക്കെ കാണുമ്പോൾ സാധാരണ എന്താണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഞാനിനി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം
1: സനോജ്, ഞാൻ ആ ക്ലൂ ഒക്കെ തന്നു കഴിഞ്ഞു. പേടിക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് എന്താണ് ഓർക്കുന്നത്.
0: അപ്പോൾ അത് ഒന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഷീജ മുളങ്കടാകം, പ്രിയപ്പെട്ട രജനി, കവിത അതിമനോഹരം, ചൊല്ലിയതും വരികളും എല്ലാം വളരെ വളരെ മനോഹരം. രാജി ഇത്രയും നല്ല കവി കൂടിയാണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. പ്രീത ടീച്ചറിൻ്റെ നിഗമനം വളരെ ശരിയായിരുന്നു. എനിക്കും കവിത വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതല്ലേ പറഞ്ഞത്, രജനി പാട്ടൊക്കെ പാടാൻ അറിയാമെങ്കിലും രജനി കവിത ചൊല്ലുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നമുക്കൊരു ആസ്വാദനം കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നാറുണ്ട്. അത് മനോഹരമായിട്ട് ആ വരികളുടെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ചൊല്ലുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കവിത ചൊല്ലാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും ഇനി രജനി വരുന്ന ദിവസങ്ങളിലും കവിതയൊക്കെ പഠിച്ചുകൊണ്ട് വരണം കേട്ടോ രജനി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ ഓരോ കവിതയൊക്കെ ചൊല്ലിക്കൊടുക്കണം. നമ്മുടെ ശ്രോതാക്കൾ കവിതയൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ്. അപ്പൊ അതുപോലെ നമ്മുടെ മൻസൂർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും സന്തോഷം നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പൊ സനോജിത നമ്മുടെ ആൻസറുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ

0: ക്ലൂ കൊടുത്തപ്പോ കണ്ടോ,
1: അതാണ് അതാണ് ഞാനാണ് സനോജിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്.
0: പെട്ടെന്ന് തന്നെ ഉത്തരവാദിത്തം,
1: സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്.
0: അതെ അതെ അതെ. അപ്പൊ നമുക്ക് പെട്ടെന്ന്, അതുപോലെ ബാബുരാജൻ സാറും ആൻസറുമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം സാറും കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ സനോജുമായിട്ട് ഫോൺ വിളിച്ച് ഇവര് സംസാരിക്കും.
1: ഈ സനോജി നമുക്ക് മൂന്ന് പൂക്കളൊക്കെ തന്നു കഴിഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് അല്ലേ. ഓക്കെ, എനിക്ക് ശ്രീലക്ഷ്മിക്കും കൂടി തന്നു കഴിഞ്ഞു.
0: ഒന്ന് രജനിക്കാന്ന് മിഠായി ഒക്കെ നമ്മുടെ കൊച്ചുകുട്ടിയല്ലേ.
1: ഹാർട്ട് പ്രീത ടീച്ചർ,
0: ഹാർട്ട് എനിക്ക്. ബാബുരാജൻ സാറ് ചോദിക്കുന്ന ടീച്ചറെ എവിടെ നിന്നാണ് ഈ ചോദ്യമൊക്കെ സംഘടിപ്പിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ വളരെ രഹസ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ എന്റെ ചോദ്യമൊക്കെ കണ്ടുപിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ രഹസ്യമായ ഒരു സങ്കേതത്തിൽ നിന്നാണ്
1: കൊണ്ടുവരുന്നതൊക്കെ
0: കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പൊ അത് റിവീൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, എല്ലാവരും പെട്ടെന്ന് ഉത്തരവ് കണ്ടുപിടിച്ചുകൊണ്ട് വരുമല്ലോ. അപ്പോ നമ്മുടെ ജോബി വീണ്ടും ചോദിക്കുന്നു, ക്വസ്റ്റ്യൻ കേട്ടില്ല എന്ന്. ചോദ്യം ഇതാണ്, നമ്മുടെ ഡ്രാക്കുള, ഡ്രാക്കുളയെ കണ്ടപ്പോൾ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു. ഡ്രാക്കുളയെ കണ്ട് പേടിച്ചിട്ടാണ് വരച്ചത്. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയില്ല, എന്താ രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാണ് ഈ ഒരു പടം വരച്ചത്. അപ്പോൾ എന്തായിരിക്കും ആ പടം വരച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ജോബി അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അപ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു വീണ്ടും നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള ഒരു സമയമാണ് അല്ലേ. നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിക്കാം. അപ്പോൾ ഒരുപാട് നമ്മുടെ ശ്രോതാക്കൾ ഇന്ന് ഒരുപാട് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാട്ടുകളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പ്ലേ ചെയ്ത് തരുന്നതാണ്. എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് നല്ലൊരു ഗാനം വീണ്ടും ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല.
0: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
0: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
0: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
0: 6282529527. എങ്ങനെ?
1: 6282529527.
0: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
2: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി.
1: LIC ബീമാസഖിയോ? അതെന്താണ്?
2: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
1: ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
2: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയോ?
2: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
2: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ. 9846011686.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
6: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
5: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
6: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
5: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
6: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
5: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
6: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
5: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
6: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
5: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
6: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
5: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ.
6: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
5: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547

0: 0253637.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
2: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇന്ന് സ്റ്റുഡിയോയിൽ ഞാനും പ്രീത ടീച്ചറുമാണ്, ഒപ്പം ടെക്നിക്കൽ സപ്പോർട്ടായി നമ്മുടെ RJ ശ്രീലക്ഷ്മിയാണ് കൂടുള്ളത്. മനോഹരമായ ഒരു ഗാനം രേഖാ രാജീവ്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ചോദിച്ചത് പ്രകാരമാണ് ആ ഒരു പാട്ട്. നമ്മുടെ ആ ഒരു ചിത്രം ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനമായിരുന്നു. ടീച്ചറെ അത് MJ ജയചന്ദ്രൻ സംഗീതം നൽകി നമ്മുടെ ദാസേട്ടൻ പാടിയ നല്ലൊരു ഗാനമായിരുന്നു ശ്രോതാക്കൾ കേട്ടത് അല്ലേ. നമുക്ക് ഒരുപാട് മെസ്സേജുകളും നമ്മുടെ ടീച്ചറുടെ ക്വസ്റ്റ്യനൊക്കെയുള്ള ആൻസറുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
3: നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. കുറച്ചുപേരൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലൊക്കെയാണ്, ചിലർ തെറ്റായിട്ടുള്ള ഉത്തരവൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ഉത്തരം അയച്ചവർ, അതൊക്കെ കാര്യം നമ്മൾ പറയുന്നില്ല, ശരിയായിട്ട് ഉത്തരം അയച്ചവരുടെ പേരുകളൊക്കെ പറയാം. അപ്പം കവിത കടപ്പാക്കട, ശ്രീകുട്ടി സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
2: സുഖമാണെന്ന് ശ്രീകുട്ടി തല ഉലുക്കുന്നുണ്ട്.
3: അപ്പോൾ തല ഉലുക്കിയത് അവർ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രേഖാ രാജീവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, പ്രീത ടീച്ചറിന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണ്, സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുവോളജി ടീച്ചറിന്റെ ശബ്ദമാണെന്ന് എനിക്ക്, രേഖാരാജീവന്റെ സുവോളജി ടീച്ചർ, ആ ടീച്ചറിനെ ഒന്ന് കാണണമല്ലോ അല്ലേ. അപ്പൊ കവിത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ രേഖാരാജീവൻ വെരി സോറി, ആൻസർ തെറ്റായി പോയി. അപ്പോൾ ഇനിയിപ്പോ എനിക്ക് ഒന്ന് ആൻസർ കണ്ടുപിടിക്കാനുള്ള ഇച്ചിരി സമയം കൂടിയുണ്ട്. പെട്ടെന്ന് ആലോചിച്ചാൽ, സാധാരണയായിട്ട് നമ്മളൊരു യക്ഷിയെയോ ഡ്രാക്കുളയോ ഒക്കെ കാണുമ്പോൾ സാധാരണയായിട്ട് എന്താണ് എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. അപ്പം ബുദ്ധിപൂർവ്വം നമ്മൾ പലരും ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കിന് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രജനി, നമ്മളുടെ ഈ 2 ഒക്ടോബർ നമ്മുടെ ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത് പത്രങ്ങളിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാനായിട്ട് 5 വർഷത്തെ ഒരു പ്രോഗ്രാമാണ് നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം 2031 സീറോ വേസ്റ്റ് ദിനമായ March 30 കേരളത്തെ മാലിന്യമുക്തമാക്കാനായിട്ടാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇക്കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ പദ്ധതിക്ക് തുടക്കമായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു പരിപാടിയാണ് ഇത് എന്ന് പറയുന്നത്. അതായത് ഈ മാലിന്യം എങ്ങനെ നമുക്ക് സംസ്കരിക്കാം അല്ലേ, മാലിന്യം മുക്തമാക്കി എങ്ങനെ നമുക്ക് കേരളത്തിനെ മാറ്റാം എന്നുള്ളത്, എത്ര ആലോചിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും അതിനൊന്നും ഒരു പരിഹാരം കാണാതെ നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സ്വൈര്യം കെടുത്തുന്ന ഒരു പ്രശ്നം ആയിട്ടാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുൻ ഭരണകൂടങ്ങളൊക്കെ ഒരുപാട് ആത്മാർത്ഥ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു, പുതിയ പരിപാടികളൊക്കെ അവർ ആസൂത്രണം ചെയ്തിരുന്നു, പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. അപ്പം നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും അവരവരുടെ വേസ്റ്റ് അവരവരുടെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ കുറേയൊക്കെ പരിഹാരം കാണാനായിട്ട് സാധിക്കും അല്ലേ. ഈ വലിച്ചെറിയുന്ന ഒരു സംസ്കാരമൊക്കെ അങ്ങ് കളഞ്ഞിട്ട്.
2: അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നവർ, എനിക്ക് തോന്നുന്നു നമ്മൾ ദീർഘദൂര യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു സ്പെഷ്യൽ കിറ്റായിട്ടൊരു ഏത് വാഹനത്തിലായാലും അതൊരു കവർ സൂക്ഷിച്ചിട്ട് എല്ലാവരും അതിലേക്കൊന്ന് ഡംപ് ചെയ്ത് വെച്ചിരുന്നാൽ യാത്രയുടെ അന്ത്യത്തിൽ കളയേണ്ട സ്ഥലത്ത് അത് അല്ലെങ്കിൽ വലിച്ചെറിയുന്നത് യാത്രക്കിടയിലാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
3: അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു പ്രത്യേക ഒരു തീരുമാനം എടുക്കണം, ഗവൺമെന്റിനോടൊപ്പം നമ്മളും പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഈ ഒരു പരിപാടി വളരെ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അതിനായിട്ട് പ്രവർത്തിക്കാം അല്ലേ.
2: ടീച്ചറെ, നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ട്രാവൽ പോകുന്നതൊക്കെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമുക്ക് ഏർവാടി പള്ളി, ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്കിങ്ങനെ പറയാമെന്ന് എനിക്ക് ഞാൻ വളരെ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരാശയമാണ്. ഇന്ന് ഈ വാസ്തുവിദ്യ ആ ഒരു ദിനം കൂടിയാണല്ലോ. അപ്പം ആ ശില്പികളുടെ ആർക്കിടെക്ചർ ഡേയിൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് ആ ഒരു ചില നഗരത്തിലെ ചില കെട്ടിട സമുച്ചയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ ചില സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏർവാടി പള്ളിയെക്കുറിച്ച് ഒന്ന് പറയുകയാണ്. 150 വർഷത്തിനപ്പുറം ഏർവാടി പള്ളിയിൽ ഒരുപാട് പേര് വെന്തു മരിച്ചൊരു കഥയുണ്ട്. 2001 ഓഗസ്റ്റ് 6 ആ ഒരു ദുരന്തം നടന്നത്. അന്ന് കത്തി നശിച്ച ആ പള്ളിയിൽ നിന്ന് വളരെ മനോഹരമായി വേറൊരു രീതിയിൽ അത് ഉടലെടുത്തു. രാജ്യത്തെ ഏറ്റവും അധികം മാനസിക ആരോഗ്യ പ്രശ്നമുള്ളവർ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഏർവാടി. ഇന്ന് അത് ഒരു പടി കൂടി കടന്ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഏർവാടിയിൽ 800+ വർഷം പഴക്കമുള്ള കുത്തബ്മീൻ ഒരു പള്ളിയാണ് നിൽക്കുന്നത്, ഒരു വലിയ ദർഗയാണ്. ആ ദർഗയിലേക്ക് ഇന്ന് പ്രതിദിനം 2000+ പേര് എത്തുകയുണ്ട്. മാനസികാരോഗ്യം തിരിച്ചുപിടിക്കാനെന്ന വിശ്വാസവുമായി ആരെയും

0: ചങ്ങലക്കിടാൻ പാടില്ല എന്ന ചില ഭാഷകളിലുള്ള ബോർഡുകളൊക്കെ ഇന്ന് ദർഗാവളപ്പിലുണ്ട്. ദുരന്തത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അന്നത്തെ കളക്ടറൊക്കെ എത്തി അത് വേറൊരു രീതിയിലാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏർവാടിയിലേക്ക് കടന്നു ചെന്നാൽ നമുക്കിന്ന് വന്ന മാറ്റങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. അന്ന് കത്തിനിന്ന ആ ഒരു കാൽനൂറ്റാണ്ടിനിടെ അത് കത്തിനിന്ന ആ ഏർവാടി ഇന്ന് ആകെ മാറിയിരിക്കുന്നു. ഭ്രാന്ത് എന്ന പദം അവിടെ പറയുകയില്ല, പകരം മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ ഉള്ള പ്രകൃതി ചികിത്സ എന്നുള്ള രീതിയിലേക്ക്. അപ്പം നമുക്ക് കാലഘട്ടത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ചില പഴയ പല രീതികളിൽ നിന്നും ചില പ്രദേശങ്ങൾ മാറി നൂതന ആശയങ്ങളുള്ള ആൾക്കാർ കടന്നു വരുമ്പോൾ, അതായത് ഭരണ തലപ്പത്തുള്ള അത് മന്ത്രിയാകാം ചിലപ്പോഴും കളക്ടറാകാം, അത്തരം വ്യക്തികളൊക്കെ എത്തി നമ്മൾ ഭ്രാന്തെന്ന് പറയുന്ന ആ ഒരു രീതി എന്തോ നമുക്കൊന്ന് അംഗീകരിക്കാൻ, അവന് ഭ്രാന്ത അല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്ത എന്നുള്ള രീതിയിൽ പറയാതെ നമ്മളിപ്പം ഇപ്പം ടീച്ചറെ നമ്മൾ ഒരുപാട് മാനസിക ആരോഗ്യ നിലയിൽ ഒരുപാട് വൻതോതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലഹരിയുടെ ഉപയോഗമാകാം, പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ മാറ്റി അതിനെയൊക്കെ ഒരു ചികിത്സാ രീതിയിലേക്ക് മാറ്റുന്ന ഒരു ഇടമായി നമ്മുടെ ഏർവാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഇതാണ് തമിഴ്നാട്ടിലാണ്. നമ്മുടെ കാൽ നൂറ്റാണ്ട് മുൻപ് ഏർവാടിയിലെ ഒരു പൊള്ളിച്ച ദുരന്തമുണ്ടായിരുന്നു. അത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് അറിഞ്ഞു പോയാൽ, നമ്മൾ മുമ്പേ തസ്രാക്ക് പറഞ്ഞു, അതുപോലെ ചില സ്ഥലങ്ങളെക്കുറിച്ച് ചില പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ലൈവിൽ ഒന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പം അറിയാത്ത ശ്രോതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളൊന്ന്, ഇങ്ങനെയും ഒരു ദർഗയുണ്ടോ, രാമനാഥപുരത്താണ് ഇത് ഉള്ളത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞതാണ് ഞാൻ.
1: അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ആണ്, അറിഞ്ഞുകൂടാത്തവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറയുന്നത്, നമ്മുടെ നാട്ടിലെ തന്നെ സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടില്ലാത്തവരാണ്. നമ്മൾ പലപ്പോഴും പുറത്തൊക്കെ പോയി പല സ്ഥലങ്ങളും കാണണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് രജനി തന്നത്. അതുപോലെ ബാബുരാജൻ സാറ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു, സർപ്പം എന്ന പടത്തിലെ സ്വർണ്ണ മീനിൻ്റെ ചേലത്ത പെണ്ണാളെ എന്നുള്ള ഗാനം ശ്രീലക്ഷ്മി ഒന്ന് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബാബുരാജൻ സാർ ഇന്ന് ആ ഗാനം എന്തായാലും ആസ്വദിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾ പ്ലേ ചെയ്ത്
0: തരാം. വളരെ മനോഹരമായ ഒരു ഗാനമാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് കേൾക്കാനായിട്ട് ഞാനും ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. നല്ല നമ്മളെ നല്ലൊരു സംഗീതത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. താങ്ക് യു.
1: അതെ അതെ. അപ്പോൾ നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിരിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട സനോജ്, പ്രിയപ്പെട്ട ടീച്ചറും രജനി ചേച്ചിയും സമാനമായി നൽകിയ ലൈവ് അടിപൊളിയായിരുന്നു കേട്ടോ. ടീച്ചർ പൊളിയല്ലേ, പിന്നെ രജനി ചേച്ചിയുടെ കവിതയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല, സൂപ്പർ ആയിരുന്നു.
0: താങ്ക് യു.
1: മനസ്സിൽ തട്ടുന്ന, ഹൃദയത്തിൽ നേരിട്ടെത്തുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു അത്. സ്റ്റണ്ടോ ഡ്യൂപ്പോ ഒന്നുമില്ലാതെ വളരെ ആസ്വാദനപരമായ ഒരു നല്ല സിനിമ കണ്ടിറങ്ങിയ സുഖം തോന്നി. ഏർവാടി സംഭവം ആദ്യമായി കേൾക്കുന്നു, ഇനിയും ഇതുപോലെയുള്ള നല്ല നിമിഷങ്ങളുമായി രണ്ടുപേരും വീണ്ടും വരണം, വളരെ മികച്ച കോംബോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ്
0: ടീച്ചറെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തയാണ്. ഈ ദർഗയുടെ, ഈ ഏർവാടി ദർഗ അങ്കണത്തിൽ മാനസികാരോഗ്യ പ്രശ്നം കാണിക്കുന്ന 4 വയസ്സുകാരൻ മുതൽ പ്രായമുള്ളവർ വരെയൊക്കെ ഉണ്ട്. ആരെയും ചങ്ങലക്കിട്ടിട്ടില്ല, രോഗം മാറിയിട്ടും പോകാത്തവരായി ഇന്നും അവിടെയുണ്ട്. കാരണം എല്ലാവർക്കും കൃത്യസമയത്ത് ഭക്ഷണമുണ്ട്. ദർഗാ കമ്മിറ്റിയുടെയും വിശപ്പുരഹിത ഏർവാടി പദ്ധതി നടപ്പിലാക്കിയ ഒരുപാട് സന്നദ്ധ സംഘടനകളുടെയും വകയായി 25 വർഷം മുമ്പുണ്ടായ ആ ഒരു ദുരന്തത്തെപ്പറ്റി ആർക്കും ഓർക്കാൻ പോലും ആ ഒരു ജനത തയ്യാറല്ല. വിപ്ലവകരമായ ഒരു മാനസിക ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ആൻസേഴ്സൊക്കെ ഓരോരുത്തർ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രേഖ രാജീവൻ ഒരുപാട് ആൻസേഴ്സൊക്കെ ഇന്ന് ട്രൈ ചെയ്തു, പക്ഷേ ഇതുവരെ രേഖയ്ക്ക് നമുക്ക് കറക്റ്റ് ആൻസർ സെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കുസൃതി ചോദ്യമാണ്, അതിൻ്റെ ആൻസർ കേൾക്കുമ്പോൾ നിങ്ങൾ
0: പറഞ്ഞു
1: പേര് പറഞ്ഞു. അപ്പോൾ സിമ്പിൾ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഉത്തരം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാം.
0: ക്വസ്റ്റ്യൊന്നുകൂടെ പറഞ്ഞു കൊടുക്കാം.
1: നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മളൊരു ഡ്രാക്കുളയെ ഒരു ചിത്രകാരൻ കാണുന്നു, അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും വരച്ചത്? അപ്പോൾ ഞാനതിന് ഒരു പേപ്പർ എടുത്ത് വെച്ച് വരച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അല്ലാതെ അദ്ദേഹത്തിന് വരയ്ക്കാവുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹം വരച്ചത് കുരിശായിരുന്നു. അപ്പൊ കുരിശ് വരയ്ക്കാൻ പേപ്പർ വേണം എന്നില്ലല്ലോ, എന്നാലും അവര് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു ക്ലൂവും കൂടി കൊടുത്തത്. അപ്പൊ കുരിശ് വരച്ചത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം പാവം ചിത്രകാരന് അത് മാത്രമേ അറിയാവൂ, അദ്ദേഹത്തിന് വേറെ ഇതിനെ ഡ്രാക്കുളയെ വെടിവെക്കാനൊന്നും അറിഞ്ഞുകൂടാ.

0: അദ്ദേഹം ഒന്ന് കുതിച്ചു വരച്ച് നോക്കിയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എനിക്ക് ഒന്ന് നമ്മുടെ ചിത്രാമ്മ മിടിക്കുകയാണ് കേട്ടോ. ചിത്രാമ്മയ്ക്ക് ഇത് ഇടയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കവിത കേൾക്കാൻ സാധിച്ചില്ല, ഇടയ്ക്ക് ഒന്ന് മിസ്സായി പോയി, കേട്ടോണ്ടിരുന്നതാണ്, എനിക്ക് ഒന്ന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ എല്ലാം പോയി കാണും. അപ്പോൾ രജനിയുടെ കവിത മിസ്സായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ദിവസം തീർച്ചയായിട്ടും രജനി വരുന്ന ദിവസം നമ്മൾ കവിത ചൊല്ലിക്കുന്നതായിരിക്കും. ചിത്രാമ്മ വിഷമിക്കേണ്ട കേട്ടോ, നല്ല കവിതയൊക്കെ കേൾക്കാം. അതുപോലെ തന്നെ സനോജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ബാബുരാജൻ സാറ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് കുറേ പേര് നമുക്ക് കറക്റ്റ് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മെസ്സേജസൊക്കെ അയച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ റേഡിയോ ഇങ്ങനെ നന്നായിട്ട് പോകുന്നത് നമുക്ക് നല്ല ശ്രോതാക്കൾ ഉള്ളത് കൊണ്ടാണ്. അപ്പം എല്ലാ ദിവസവും നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ,
1: നമുക്ക് സ്ഥിരമായി എത്തുന്ന ശ്രോതാക്കളുമുണ്ട്, വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുന്ന പുതിയ ശ്രോതാക്കൾ. അപ്പം മെസ്സേജ് അയക്കുമ്പോഴും നമ്മൾ എല്ലാ ശ്രോതാക്കളെയും പരിഗണിച്ചുകൊണ്ടും അവരുടെ മെസ്സേജൊക്കെ വായിച്ചുകൊണ്ടും.
0: അതെ, നമ്മൾ ചിലവരൊക്കെ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവരാണ്, ചിലവരെന്നല്ല, എനിക്കൊന്നും നമ്മൾ ഈ വായിക്കുന്നവരിൽ ഒരു 90% ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടില്ലാത്തവരാണ്. പക്ഷേ അവർ നമ്മളുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്ത് നിൽക്കും. എല്ലാവരെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് കാണുന്നത്, കാരണം ഓരോരുത്തരും ഓരോ വ്യക്തികളും നമുക്ക് വളരെ വിലപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. അപ്പം ശ്രോതാക്കളുടെ ഒരു സഹകരണവും നമ്മളുമായിട്ട് അവരെ ചേർന്ന് പോകുന്നതും ഒക്കെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും കോഓപ്പറേഷനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അടിമാലിക്കാരെ ആരെയും കണ്ടില്ല, അവിടെ എന്തോ വിശേഷമാണെന്ന് തോന്നുന്നു. ഇന്ന് ആരും നമുക്ക് മെസ്സേജ് അയച്ചില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നു, കാരണം അവരാരെങ്കിലുമൊക്കെ നമുക്ക് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് ചേർന്ന് നിന്ന എല്ലാവരെയും ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഈ 1.5 മണിക്കൂർ ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാമിലുണ്ടായിരുന്നത് ഞാൻ പ്രീത, എന്നോടൊപ്പം ഉണ്ടായിരുന്നത്
1: ഞാൻ രജനി ഗിരീഷാണ്.
0: അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവൾ രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
5: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള

0: ാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അവാർഡുകൾ. കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9 8 9 5 3 9 1 9 2 7.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെ സാന്നിധ്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ളവരാണ് നമ്മളുടെ അധ്യാപകർ. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകർ, തെറ്റുകൾ തിരുത്തി തന്നവർ, നമ്മളിൽ നമ്മൾ പോലും കാണാത്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിനക്ക് കഴിയും എന്ന് ആത്മവിശ്വാസം പകർന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ആദരവും

നീം അർപ്പിക്കാനുള്ള ഒരു ദിനമാണ് ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1966 ഒക്ടോബർ 5-നാണ് യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ചേർന്ന് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന സുപ്രധാന ശുപാർശ അംഗീകരിച്ചത്. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ പരിശീലനം, നിയമനം, തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാനദണ്ഡം രൂപപ്പെടുത്തുന്നതായിരുന്നു ഈ ശുപാർശയുടെ ലക്ഷ്യം. പിന്നീട് 1994 മുതൽ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കാനും അവരുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമുള്ള ദിനമാണിത്. അറിവിന്റെ ആദ്യ വെളിച്ചം പകർന്നു തന്ന, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിച്ച്, ആത്മവിശ്വാസത്തോടെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കിയ അധ്യാപകരെയെല്ലാം ഈ ദിനത്തിൽ നന്ദിയോടെ ഓർക്കാം. അറിവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ലോക അധ്യാപക ദിന ആശംസകൾ. ഗുരുസ്മരണയോടെ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാ സാംസ്കാരിക സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയ പ്രസിഡന്റ് പാർമെലിൻ വൈകുന്നേരം രാഷ്ട്രപതിയുമായും കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് സർക്കാരിന്റെ സ്വപ്നമെന്നും അതിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് ഏറ്റവും മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ലോക അധ്യാപക ദിനം. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം 1994 ആരംഭിച്ച ദിനാചരണം അധ്യാപകരുടെ അതുല്യമായ സേവനവും പ്രാധാന്യവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അധ്യാപകർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലെ സമൂലമാറ്റത്തിന് കാരണമാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ കണ്ണൂർ തലശ്ശേരി മമ്പറം HSSലെ അധ്യാപകനായ വിനോദ് കുമാർ പറയുന്നു.
1: ഓരോ കുട്ടിയും ഓരോ പാഠമാണ്. അവരുടെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും പരാജയങ്ങളും വിജയങ്ങളും നമ്മെ കൂടുതൽ നല്ല അധ്യാപകരാക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപനം ഒരു ഏകപക്ഷീയമായ അറിവ് പകർച്ചയല്ല, മറിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് വളരുന്ന ഒരു മനോഹരമായ യാത്രയാണ്. അധ്യാപനത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ അറിവിനൊപ്പം നന്മയും വിജയത്തിനൊപ്പം മൂല്യങ്ങളും മത്സരത്തിനൊപ്പം സഹാനുഭൂതിയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ.
0: പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഹോർട്ടികോപ് ഇന്റഗ്രേറ്റഡ് പാർക്ക് ഹൌസിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് വൈകിട്ട് എറണാകുളത്ത് നിർവഹിക്കും. ഓസോൺ ഉപയോഗിച്ചുള്ള ശുചീകരണത്തിലൂടെ കീടനാശിനി അവശിഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഹോർട്ടികോർപ്പിന്റെ കാക്കനാടുള്ള സംഭരണ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉമാ തോമസ് MLA അധ്യക്ഷയാകും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി

0: നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്ക് കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കുകയുമാണ് ലക്ഷ്യം. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര വിഹിതത്തിന്റെ 5-ാം ഗഡുവായി 428.14 കോടി രൂപ അനുവദിച്ചു. ഇതിന് ആനുപാതികമായ സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പദ്ധതിക്കായുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന്റെ 90% കോർപ്പറേഷന് ലഭിച്ചു കഴിഞ്ഞു. 5 ഗഡുക്കളിലായി ഇതുവരെ 1362.60 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ 1313 ഏക്കറിലധികം ഭൂമിയും കൈമാറിയിട്ടുണ്ട്. പാലക്കാട് IITയുടെയും തിരുച്ചിറപ്പള്ളി NITയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൌകര്യ വികസന ഡിസൈൻ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാസാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് നല്ല സിനിമകൾ കാണാൻ അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവർ പദ്ധതിയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കുള്ള PSC നിയമന പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ PSC നൽകിയ ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് കേസ് പരിഗണിക്കുന്നത്. ക്രമക്കേടുകൾ ആരോപിച്ച ജീവനക്കാർക്കെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR നെതിരെയാണ് PSC ഹർജി നൽകിയത്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്നു മുതൽ പ്രവർത്തനക്ഷമമാകും. പദ്ധതി സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണിന്ന്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഭാരതീയ ന്യായ സംഹിത കാ മൂൽ മന്ത്ര ഹൈ സിറ്റിസൺ ഫസ്റ്റ്. ये कानून नागरिक अधिकारों के प्रोटेक्टर बन रहे हैं, ईज ऑफ जस्टिस का आधार बन रहे हैं.
0: പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് UDF സർക്കാരെന്നും മന്ത്രി KM ഷാജി കാസർഗോഡ് ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. പെറു, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം Group D 1 ഇന്ത്യ. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് കൊല്ലത്ത് പുരോഗമിക്കുന്നു. നിലവിലെ ചാമ്പ്യൻമാരായ പാലക്കാടാണ് മുന്നിൽ, മലപ്പുറമാണ് 2-ാമത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 57 പോയിന്റ് താഴ്ന്ന് 71,857. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് നഷ്ടത്തിൽ 22,407. വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കൊല്ലം പത്തനാപുരം കടശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. വിനോദ് ഭവനിൽ രാജമ്മയാണ് മരിച്ചത്. ജോലിക്കെത്തിയ രാജമ്മയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം നാളെ. ഇതോടനുബന്ധിച്ച് മാവേലിക്കര താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കായംകുളം നഗരസഭയിലെയും കൃഷ്ണപുരം, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര എന്നീ പഞ്ചായത്ത്

0: ഫ്ളൈറ്റുകളിലെയും സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. കൊച്ചിയിൽ സ്പാകളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത യുവതിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ശ്രീരാജ്, തൃക്കാക്കര സ്വദേശി ജിത് മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാ സാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലെക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ാം ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി സ്വിസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സ്വിസ് പ്രസിഡന്റ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒറ്റാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കാനഡ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വ്യാപാര സന്തുലിതാവസ്ഥ ഇന്ത്യയ്ക്ക് അനുകൂലമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി അറിയിച്ചു. വിശദമായ ചർച്ചകൾ ആവശ്യമായി വരുന്ന ഈ കരാറിൽ ഇരുപക്ഷവും ചർച്ചകളിൽ നിർണായക ഘട്ടത്തിലെത്തിയിട്ടുണ്ടെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രാദേശിക അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർന്നപ്പോൾ ഇന്ത്യയ്ക്കൊപ്പം നിന്ന രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് അടുത്തുള്ള സൈനിക ഭരണകൂടത്തെ പിന്തുണച്ച സമയത്തും ഇന്ത്യ റഷ്യ ബന്ധം മികച്ചതായിരുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി.
1: For us, Russia and Soviet Union before that was a country that stood by us in many ways when our security, when our territorial integrity was under threat. And at a time when much of the world preferred backing a military regime next to us, Russia was a country with which our relations were very good, and it has, you know, we are obviously shaped in many ways by that legacy.
0: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്

0: അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017 അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20676 പരാതികൾ പരിഹരിച്ചു. അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോകെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. പശ്ചിമബംഗാളിൽ പ്രാദേശിക വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കും. ഉഡാൻ പദ്ധതി പ്രകാരം പുതിയ വിമാനത്താവളങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി കെ രാമമോഹൻ നായിഡു, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലിലാണ് ദൌത്യം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ് ഇന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതികളിൽ ഒന്നാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിൽ വിമാനത്താവളത്തിനുണ്ട്. 2026 മാർച്ച് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. വികസിത ഇന്ത്യയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഈ വിമാനത്താവളം സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: देश का सबसे बड़ा प्रदेश आज देश के सबसे अधिक इंटरनेशनल एयरपोर्ट्स वाले राज्यों में से एक हो गया है. ये एयरपोर्ट पश्चिमी उत्तर प्रदेश के किसानों, छोटे और लघु उद्योगों, यहां के नौजवानों के लिए अनेक नए अवसर लेकर आने वाला है.
0: പരീക്ഷാക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് PSCയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിശദവാദത്തിനായി കേസ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ശ്രീ VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാനം റാഞ്ചാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിമാനം മരുഭൂമിയിലേക്ക് ഇടിച്ചിറക്കാൻ ഒമാനി സഹ പൈലറ്റ് ശ്രമിച്ചതായി ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറ റിപ്പോർട്ട് ചെയ്തു. ഒമാനി സഹ പൈലറ്റ് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഇസ്രയേലിലെ ടെൽ അവീവിലുള്ള കെട്ടിടത്തിൽ ഇടിച്ചുകയറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും പത്രത്തിൽ പറയുന്നു. ഈ ലക്ഷ്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മരുഭൂമിയിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 102 പോയിന്റ് ഉയർന്ന് 72012

ിലും നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 22,455 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി ഉൾപ്പെടെ ഒഴിവാക്കി ആകെ 9 ദിവസം സഭ സമ്മേളിക്കും. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ

0: സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ാം ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: എവിടേക്ക് എത്ര തിരക്കിട്ട്?
3: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
2: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
3: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
2: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
3: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
2: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
3: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
2: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
3: 6282529527. എങ്ങനെ?
2: 6282529527.
3: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
2: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
8: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
10: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഓണാട്ടുകരയുടെ സാംസ്കാരിക ആഘോഷത്തിൻ്റെ കുറച്ച് അറിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 സെപ്റ്റംബർ 23 ഓണാട്ടുകരയുടെ മണ്ണിൽ അരങ്ങേറിയത് ഒരു അപൂർവമായ കാഴ്ചയായിരുന്നു. ഓച്ചിറയിലെ 28-ാം ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കാളകെട്ട് ഉത്സവം. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളുടെ കൂട്ടായ്മയിലാണ് ഈ കാളകെട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്നത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കാളകെട്ട് ഉത്സവം നേരിൽ കാണാൻ പോയിരുന്നു. പോയവർ അവിടെ എത്തിയപ്പോൾ അലങ്കരിച്ച് കെട്ടിയ കൂറ്റൻ കാളകളെയും അവയെ ചുറ്റിപ്പറ്റിയുള്ള ജനക്കൂട്ടത്തെയും ആഘോഷ അന്തരീക്ഷവും ആ കാഴ്ചയുടെ ഭംഗിയും കണ്ട് എല്ലാം മറന്നൊന്ന് നിന്നില്ലേ? ആ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു വിശ്വാസവും ഒരു ഐതിഹ്യവും ഒരു വലിയ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകളും ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് കാളകെട്ട് ഉത്സവത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാളകെട്ടിൻ്റെ പിന്നിലെ ഐതിഹ്യം, അതിനായുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ചമയങ്ങളുടെ പ്രത്യേകതകൾ എല്ലാം ഒന്ന് മനസ്സിലാക്കാം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കലയും കരവിരുതും കൂട്ടായ്മയും പരസ്പരം തൊട്ട് ചുവപ്പിലും വെളുപ്പിലും ഉടുത്തൊരുങ്ങി ഓണാട്ടുകരയുടെ സ്വന്തം കാളകൾ തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഓച്ചിറ കാളകെട്ടിന് പിന്നിൽ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിശ്വാസവും ഐതിഹ്യവുമുണ്ട്. ഓണാട്ടുകരയുടെ മണ്ണിനോടും കൃഷിയോടും മനുഷ്യൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഐതിഹ്യം. എന്നാൽ ഇത് എന്നാണ് കൃത്യമായി തുടങ്ങിയതെന്ന് പറയാവുന്ന വ്യക്തമായ ചരിത്രരേഖയൊന്നും നമുക്ക് ലഭ്യമല്ല. പണ്ടുകാലത്ത് ഓണാട്ടുകരയിലെ ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം കൃഷിയായിരുന്നു. കർഷകന്റെ അധ്വാനത്തിൽ കാളകൾക്കും ഒരു വലിയ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാളകൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗം മാത്രമായിരുന്നില്ല, കൃഷിയുടെ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകം കൂടിയായിരുന്നു. കാളകളുടെ സംരക്ഷണത്തിനും നല്ല വിളവിനും വേണ്ടി നന്ദികേശനെ പ്രീതിപ്പെടുത്തണമെന്ന വിശ്വാസത്തിൽ കാളയുടെ രൂപങ്ങൾ നിർമ്മിച്ച് ഓച്ചിറ പരബ്രഹ്മത്തിന് സമർപ്പിച്ചു തുടങ്ങിയെന്നാണ് പഴമക്കാർ പറയുന്നത്. കാലം കടന്നുപോയപ്പോൾ ആ വിശ്വാസവും ആചാരവും കൂടുതൽ ജനകീയമായി. കർഷകരും നാട്ടുകാരും ചേർന്ന് കൂറ്റൻ കാളരൂപങ്ങൾ നിർമ്മിക്കുകയും അവയെ വർണ്ണശബളമായി അലങ്കരിച്ച് ഓച്ചിറയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പതിവായി അത് വളർന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ കെട്ടുകാളകൾ വെറുമൊരു കൗതുക കാഴ്ചയല്ല, ഒരു നാടിൻ്റെ കാർഷിക പാരമ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. ഇത്രയും ഭംഗിയായി കെട്ടുകാളകളെ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ പിന്നിൽ എത്രയോ ദിവസങ്ങളിലെ വലിയ അധ്വാനവും കരവിരുതും പരിശ്രമവുമുണ്ട്. ഓരോ ഭാഗവും കൃത്യമായി ഒരുക്കി രൂപവും ഭംഗിയും ഒത്തുചേർന്ന് പാരമ്പര്യത്തിൻ്റെ തനിമ ഒട്ടും ചോരാതെ കെട്ടുകാളകളെ ഒരുക്കുന്നത് ഒരു വലിയ കല തന്നെയാണ്. കെട്ടുകാളയ്ക്ക് പ്രധാനമായി 4 നിർമ്മാണ ശൈലികളാണുള്ളത്: കടത്തനാടൻ ചുരിക മൂരി, നാട്ടുകോര, ഇടയ്ക്കാട് മൈല, വീരപാണ്ഡവ ശൈലി എന്നിവയാണവ. ഓച്ചിറയിൽ കൂടുതൽ കെട്ടുകാളകളെയും നിർമ്മിച്ചിരിക്കുന്നത് വീരപാണ്ഡവ ശൈലിയിലാണ്. എല്ലാ വർഷവും മിഥുനമാസം പകുതിയോടെ കാളകെട്ട് സമിതികൾ യോഗം ചേർന്ന് ഉത്തരവാദിത്തങ്ങളുടെ ചുമതല ഏൽക്കുന്നതോടെയാണ് ആ വർഷത്തെ കാളകെട്ടിന് ഔപചാരികത കൈവരിക. പിന്നീട് പന്തൽ കെട്ടും. തലേവർഷം സൂക്ഷിച്ചു വെച്ച കെട്ടുരുപ്പടികൾ പുറത്തിറക്കും. വിളഞ്ഞ ആഞ്ഞിലിത്തടിയുടെ കാതലാണ് ചട്ടക്കൂടിനും ഉടലിൻ്റെ പണിക്കും മറ്റും ഉപയോഗിക്കുന്നത്. കെട്ടുകാളയ്ക്ക് 15 പ്രധാന ഭാഗങ്ങളുണ്ട്. അലങ്കാരവും നെറ്റിപ്പട്ടവും മാറ്റിയാൽ ചക്രം, കുറ്റിക്കോൽ, മുട്ടുവല്ലഴി, വല്ലഴി, ഉലവുപടി, കാൽ, മുരുത്തുകോൽ, പള്ളക്കോൽ, നാഴി, കഴുത്തുകോൽ, കഴുത്തുമുരുത്ത്, പള്ളമുരുത്ത്, അങ്കപ്പലക, കർണക്കോൽ, തല എന്നിങ്ങനെ 15 ഭാഗങ്ങൾ. ആഞ്ഞിലിത്തടിയിലുള്ള ചട്ടക്കൂട് പൂർത്തിയാകുന്നതോടെ കെട്ടുകാരെത്തും. വലിയ കാളകൾക്ക് ഇപ്പോൾ ചട്ടത്തിനും കാലിനും തടിക്ക് പുറമെ സ്റ്റീലിൻ്റെ സി ചാനലുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തും. നെറ്റ് ചട്ടക്കൂട് പൂർത്തിയായാൽ കെട്ടുതുടങ്ങും. അടിസ്ഥാന ചട്ടക്കൂട് അല്ലെങ്കിൽ വണ്ടിക്കൂട് എന്നാണ് അതിനെ വിളിക്കുന്നത്. കുറുക്ക് ചട്ടം, കുറ്റിക്കാൽ, ചട്ടം താങ്ങി, വല്ലഴി, വീൽ, ആപ്പുകൾ തുടങ്ങി

0: ഇവയൊക്കെ ചേർന്നാണ് ചട്ടക്കൂട് വരുന്നത്. കാളയുടെ വലിപ്പമനുസരിച്ച് കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിലും 5 അടി മുതൽ വരുന്ന ചെറു കാളകൾ മുതൽ 70 അടി വരുന്ന വലിയ കാളകൾ വരെ 9 ഭാഗങ്ങളാണ് ചട്ടക്കൂടിൽ ഉള്ളത്. വെള്ള, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങളാണ് കാളത്തലയ്ക്ക് മൂടികൂട്ടുന്നത്. ചട്ടത്തിന് മുകളിലേക്ക് കാളയുടെ ഉടലിന് വേണ്ട ഭാഗങ്ങൾ ആഞ്ഞിലിത്തടിയിലാണ് പണിയുന്നത്. ഇവയെല്ലാം കൃത്യമായ അളവിൽ ചേർത്ത് വെച്ച ശേഷം നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ചിങ്ങമാസത്തിന്റെ തുടക്കത്തിലാണ് കാളയുടെ ഉടലിന് ആകൃതി വരുത്താൻ വേണ്ടി വൈക്കോൽ ഉണക്കി തുടങ്ങുന്നത്. കാളയുടെ ആകൃതി വരുത്താൻ നീളൻ വൈക്കോലായ ചേറാടി കച്ചി തന്നെ വേണം. ഇത് വലിയ തിരികളായി തെറുത്താണ് ഉടലിനുള്ളിൽ നിറയ്ക്കുക. ചട്ടക്കൂടിൽ വൈക്കോൽ നിറഞ്ഞാൽ മുൻകാലിന്റെ പണിയാണ്. ഇങ്ങനെ ഓരോ ഭാഗവും തീർത്ത ശേഷം കാളകളുടെ അഴകളവ് വരുത്തി വൈക്കോൽ ഇഴക്കയർ ഉപയോഗിച്ച് കെട്ടിയുറപ്പിക്കും. ഇതിനു മേലെ ചാക്ക് പൊതിയുന്നതോടെ നിർമ്മാണത്തിന്റെ 1-ാം ഘട്ടം പൂർത്തിയാകും. പിന്നീട് കാളകളെ ഇലാസ്റ്റിക് ചാക്കും ചിലയിടങ്ങളിൽ മുൻവർഷത്തെ തുണിയും ഉപയോഗിച്ച് പൊതിയും. പുതിയ തുണി ഉപയോഗിച്ച് പൊതിഞ്ഞാൽ ശിരസ് കയറ്റുകയാണ് പിന്നീടത്തെ പ്രധാന ചടങ്ങ്. നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടത്തിലും വലതുഭാഗത്ത് ശിവസങ്കല്പത്തിലുള്ള ചുവന്ന കാളയുടെ ജോലിയായിരിക്കും ആദ്യം പൂർത്തിയാവുക. കാളകളുടെ നിർമ്മാണത്തിലെ പ്രധാന ഭാഗമാണ് ശിരസ് ഉറപ്പിക്കൽ. നിർമ്മാണ സ്ഥലത്തിന് പുറത്താണ് ശിരസ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് ശിരസ് ഘോഷയാത്രയായി കൊണ്ടുവരും. ഇത് നിർമ്മാണം നടക്കുന്ന പന്തലിൽ സൂക്ഷിക്കും. നിലവിളക്കും നിറപറയും ഗണപതി ഒരുക്കും വെച്ച് ഭക്ത്യാദരപൂർവം സൂക്ഷിക്കുന്ന ശിരസിന് മുന്നിൽ ഭക്തർക്ക് കാണിക്ക സമർപ്പിക്കാനും സൗകര്യമുണ്ടാകും. പകൽ ഭാഗവത പാരായണവും വൈകുന്നേരം കലാപരിപാടികളും നടക്കും. പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് കഴുത്തുവട്ടത്ത് ശിരസ് ഉറപ്പിക്കും. ഇതിനുശേഷം കർണക്കോൽ ഉപയോഗിച്ച് 2 കാളകളുടെയും ശിരസുകൾ ശരീരവുമായി ബന്ധിക്കും. പിന്നീട് കുടമണികളും അലങ്കാരങ്ങളും അണിയിച്ചാൽ കർണക്കോലിൽ നെറ്റിപ്പട്ടം ചാർത്തും. മുൻകാലങ്ങളിൽ പിത്തളയിൽ തീർത്ത പല വലിപ്പത്തിലുള്ള കുമിളകൾ സ്വർണം പൂശിയ ശേഷം പ്രത്യേകതരം തുണിയിൽ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു. ചില പ്രത്യേക സമുദായക്കാരാണ് ഈ ജോലി വിവിധ ഘട്ടങ്ങളിലായി വിഭജിച്ച് ചെയ്തു വന്നിരുന്നത്. 30 അടി ഉയരമുള്ള നെറ്റിപ്പട്ടം സ്വർണം പൂശാൻ 10 പവൻ വേണ്ടിവരും. സ്വർണവില ഉയർന്നതോടെ ഇത് മാറി ഇപ്പോൾ ഫൈബർ കുമിളകളാണ് ഉപയോഗിക്കുന്നത്. ഓച്ചിറയിലെ കൂറ്റൻ കെട്ടുകാളകൾക്ക് അതിൻ്റെതായ പേരുകളുണ്ട്. അതിലൂടെ ഒരു വിശ്വാസവും ഒരു പാരമ്പര്യവും കൂടി അവയോട് ചേർന്ന് നിൽക്കുന്നു. പുരാണങ്ങളിലെയും ദേവസങ്കല്പങ്ങളിലെയും പേരുകൾ മുതൽ വീരതയും ശക്തിയും സൂചിപ്പിക്കുന്ന പേരുകൾ വരെ ഈ കാളകൾക്ക് നൽകിയിട്ടുണ്ട്. തലപ്പൊക്കത്തിൽ മുന്നിൽ നിൽക്കുന്നവരുടെ പേരുകളിൽ ചിലത് ഇങ്ങനെയാണ്: വിശ്വ പ്രജാപതി കാലഭൈരവൻ, ഓണാട്ട് കതിരവൻ, തിരുമുഖവേടൻ, ശിവപ്രിയൻ, അഘോര രുദ്രനേത്രൻ, ശിവസ്വരൂപൻ, ഇടംപിരി വലംപിരി വാരനാട് കൊമ്പൻ. അങ്ങനെ പോകുന്നു പേരുകൾ. കാളകളുടെ തലയെടുപ്പും വീര്യവും പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിൽ തെളിയും. ഈ കൂറ്റൻ കെട്ടുകാളകൾക്കൊപ്പം മറ്റൊരു കൗതുകം കൂടിയുണ്ട്. സ്വർണം, വെള്ളി, പഞ്ചലോഹം തുടങ്ങിയ ലോഹങ്ങളിൽ നിർമ്മിച്ച ചെറിയ കെട്ടുകാളകളെയും ഓച്ചിറയിൽ കാണാം. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ഇവയ്ക്ക് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. ഭംഗിയിലും വലിപ്പത്തിലും കെട്ടുകാളകളെ ഒരുക്കുന്നതിന് വലിയൊരു സാമ്പത്തിക ചെലവുമുണ്ട്. വിശ്വ പ്രജാപതിക്ക് ഏകദേശം 20 ലക്ഷം ചെലവ് വരുമ്പോൾ രൗദ്രസ്കന്ധന് 50 ലക്ഷമാണ് ചിലവ് വരുന്നത്. അങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഓരോ കെട്ടുകാളയെയും ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാളകെട്ട് വലിയൊരു കൂട്ടായ്മയ്ക്കൊപ്പം വലിയ സാമ്പത്തിക പങ്കാളിത്തവും ആവശ്യമായ ഒരു ആഘോഷം കൂടിയാണ്. ഓച്ചിറ കാളകെട്ടിൽ എപ്പോഴും ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള 2 കാളകളെ ഒന്നിച്ചാണ് എഴുന്നള്ളിക്കുന്നത്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഓച്ചിറയിലെ പ്രതിഷ്ഠ പരബ്രഹ്മമാണ്, അതായത് ആകാരമില്ലാത്ത ദൈവ ചൈതന്യം. ഇവിടെ കെട്ടിയൊരുക്കുന്ന വലിയ വെളുത്ത കാള പരമാത്മാവിനെയും, അതായത് ദൈവ ചൈതന്യത്തെയും, ചുമന്ന കാള ജീവാത്മാവിനെയും പ്രതീകവൽക്കരിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിയണം എന്ന ആത്മീയ തത്വമാണ് ഇതിന് പിന്നിൽ. പ്രകൃതിയും പുരുഷനും, അതായത് ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണ്ണമാകുന്നത് എന്ന സങ്കല്പവും ഇതിന് പിന്നിലുണ്ട്. ഓച്ചിറയിലെ 52 കരകളിൽ നിന്നും കാളകളെ പടനിലത്തേക്ക് കൊണ്ടുവരുമ്പോൾ പരബ്രഹ്മത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന ഐക്യത്തിന്റെ സന്ദേശവും നൂറ്റാണ്ടുകളായുള്ള ആചാര മഹിമയും നിലനിർത്താനാണ് ഈ നിറങ്ങൾ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. കാളകെട്ട് ഉത്സവം കഴിഞ്ഞ് വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെയാണ് കാളകളെ കരകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത്. കരയിലെത്തിച്ച ശേഷം തലഭാഗവും അലങ്കാരങ്ങളും വേർപെടുത്തി പെട്ടികളിൽ ഭദ്രമായി സൂക്ഷിക്കുന്നു. കൂറ്റൻ ഉടൽ ഭാഗങ്ങൾ അടുത്ത വർഷത്തേക്ക് വേണ്ടി കരയിലെ കാളപുരകളിലോ ക്ഷേത്രമുറ്റത്തോ സുരക്ഷിതമായി വെക്കുന്നു. കാളകെട്ടിന്റെ തുടക്കമായ കോൽ കെട്ട് മുതൽ തട്ടകത്തിൽ ഉത്സവാന്തരീക്ഷമാണ്. പണിപ്പുരയിൽ കഞ്ഞിസദ്യയും തുടങ്ങുന്നു. നാടിന്റെ കൂട്ടായ്മയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഈ സദ്യ. എല്ലാ ദിവസവും വാദ്യമേളങ്ങളും വലിയ ആഘോഷവും ഉണ്ടാകും കാളകളെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതുവരെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓച്ചിറ കാളകെട്ടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ വർഷത്തെ ഉത്സവം കാണാതെ പോയവർക്ക് ഒരു ചെറിയ നഷ്ടം തോന്നുന്നില്ലേ? സാരമില്ല, അടുത്ത ആഘോഷത്തിനായി നമുക്ക് ഒരു വർഷം കാത്തിരിക്കാം. ഇത്തവണ ഉത്സവം കണ്ട് ആസ്വദിച്ചവർക്കാകട്ടെ ഈ മനോഹര കാഴ്ചകൾ നല്ലൊരു ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കാം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി. LIC ബീമാസഖിയോ? അതെന്താണ്?
5: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
5: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
0: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
5: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
0: ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
5: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
0: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്. കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM സമാഗമം എന്ന ഈ ഒരു പരിപാടിയിലൂടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തും നാടകം സിനിമാ മേഖലയിലുമൊക്കെ വ്യത്യസ്തരായ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ശ്രീ KG അജിത് കുമാർ ആണ്. കേരളത്തിലെ പുസ്തക പ്രസാധകരിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് വൈവിധ്യമാർന്ന പുസ്തക പ്രസാധകനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ KG അജിത് കുമാർ, സൈന്ധവ ബുക്സ്. നമസ്കാരം ചേട്ടാ.
1: നമസ്കാരം.
0: 35 വർഷമായി ഏകദേശം 1000 കണക്കിന് പുസ്തകങ്ങൾ അല്ലേ? ഇപ്പം വൈവിധ്യത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പുസ്തക പ്രസാധകൻ കൂടിയാണ് സൈന്ധവ ബുക്സിന്റെ KG അജിത് കുമാർ. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഈ രംഗത്തേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു തീരുമാനം എടുത്തിട്ട് നാളെ മുതൽ പുസ്തക പ്രസാധകനാകാം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രസാധകനായ ആളല്ല. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു സാഹിത്യരചനയൊക്കെ നടത്തി പുളിച്ചപാളീസായി നടക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ കിട്ടുന്നത്, ആ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ നടക്കുമ്പോഴാണ് 10-22 വയസ്സുള്ളപ്പോൾ പുസ്തക പ്രസാധന രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് എന്താണ്, കുറച്ചു പേരുടെ കവിതകൾ ചേർത്ത് ഒരു പുസ്തകമാക്കുക എന്ന ലക്ഷ്യത്തോട് തുടങ്ങുകയും ONV കുറുപ്പ് സാറ് മുതൽ കുരീപ്പഴ ശ്രീകുമാർ വരെയുള്ള കൊല്ലത്തെ ഏറ്റവും പ്രമുഖരായ, അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും പ്രമുഖരായ 8 പേരുടെ കവിതകൾ ചേർത്തിട്ട്, 8 പേരുടെ 16 കവിതകൾ ചേർത്തിട്ട് ഞങ്ങളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതാണ് സൈന്ധവ ബുക്സിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയാവുന്ന. ആ പുസ്തകത്തിന്റെ പേര് നീരാഞ്ജനം എന്നായിരുന്നു.
0: ഏകദേശം ഏത് വർഷമാണ്?
1: എനിക്ക് തോന്നുന്നു അത് 1990s ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല, 90s എൻ്റെ ഒരു ഓർമ്മ. ഏതാണ്ട് 36 വർഷമാകുന്നു ഇപ്പം. അപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ അത് പ്രകാശനം ചെയ്തത് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സാഹിത്യകാരിയായ മാധവിക്കുട്ടിയായിരുന്നു. മാധവിക്കുട്ടി കൊല്ലത്ത് അവരുടെ മലയാള നാടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് SK നായരെ ചീത്തയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശപിച്ച് കൊല്ലത്തുനിന്ന് പോയ മാധവിക്കുട്ടി പിന്നീട് വരുന്നത് ഞങ്ങളുടെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു.
0: വളരെ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും. അതിനുശേഷം മാധവിക്കുട്ടി എപ്പോഴെങ്കിലും കൊല്ലത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് മുമ്പ് വന്നത് SK നായരെ ശപിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മാത്രമാണ്.
0: അതെ, ഞാൻ ഇവിടെ ഈ അക്ഷരമുദ്രയിലൂടെ എൻ്റെ കഥ ഞാനൊരു ദിവസം എടുത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കുറേ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് അറിയാനുള്ളത്. എന്നാലും ഈ കേരളത്തിലെ പുസ്തക പ്രസാധക രംഗം നേരിടുന്ന കുറേയധികം വെല്ലുവിളികളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയധികം വർഷങ്ങൾ നീണ്ട ഒരു 35 വർഷമായി ഈ രംഗത്ത് നിൽക്കുന്ന താങ്കൾക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ലോകത്തിലെ മറ്റേത് പ്രദേശത്തെക്കാളും കേരളത്തിലെ സാഹിത്യവും സംസ്കാരവും പുസ്തക പ്രസാധനത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നൊരു പ്രദേശമാണ് കേരളവും മലയാളവും. അപ്പോൾ ഈ കേരളത്തിലെ പുസ്തക പ്രസാധന രംഗത്ത് ഏതാണ്ട് 1924-25 കാലഘട്ടങ്ങളിലാണ് പ്രസാധന രംഗം പുഷ്ടിപ്പെടുന്നത്. അത് ഏതാണ്ട് ഇന്നേക്കൊരു 100-102 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പം അന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും ഒക്കെ തന്നെ ധാരാളം പ്രസാധകർ ഉടലെടുക്കുകയും ആ പ്രസാധകരെന്ന് പറയുന്നത് മിക്കപ്പോഴും പ്രസുമായി ബന്ധപ്പെട്ട അച്ചടിശാലകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കൊല്ലം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം.

0: സ്ഥാപനമാണ്, ശ്രീരാമ വിലാസം ബുക്ക് ഡിപ്പോ, എസ് ടി ഡി ആർ പബ്ലിക്കേഷൻസ്, ഇവരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലും രാമായണവും മഹാഭാരതവും കുഞ്ചന്തമ്പിയരുടെ കൃതികളും സന്ധ്യാനാമവും ഒക്കെ തന്നെ ഇവർ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വരുമ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ബി വി ബുക്ക് ഡിപ്പോ ഉൾപ്പെടെയുള്ളവർ അവർ സാഹിത്യരംഗത്തേക്ക് കടന്നു. അവർ ചെറിയ തോതിൽ തന്നെ ഇപ്പോൾ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ഉൾപ്പെടെ ധർമ്മരാജ, രാമരാജ ബഹദൂർ പ്രഹസനങ്ങൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം അവർ വൻതോതിൽ അച്ചടിക്കുകയും അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അന്ന് കേരളമില്ല, തിരുവിതാംകൂർ കൊച്ചി മലബാർ മൂന്ന് പ്രദേശമാണ്, മൂന്ന് പ്രത്യേക ദേശങ്ങളാണ്. അപ്പം അവിടങ്ങളിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിക്കുകയും അതുപോലെ തന്നെ മലബാർ ഭാഗത്ത് നിന്ന് ധാരാളം പുസ്തകങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്യുകയും പ്രത്യേകിച്ചും തൃശ്ശൂർ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ബിരുദൻ ശംഖു ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹിത്യരംഗം വളരെയധികം പുഷ്ടിപ്പെട്ട ഒരു ദേശമാണ് കേരളം. ഇതേണ്ട ഇതേ കാലത്ത് തന്നെയാണ് ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ കവിതകളുമായി രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ അനവധി കവികൾ, എഴുത്തുകാർ, സാഹിത്യകാരന്മാർ വന്ന ഒരു പ്രദേശത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പുസ്തക പ്രസാധന രംഗം ആരംഭിക്കുന്നത്. അപ്പം കാലം മാറുന്നതിനനുസരിച്ച് ഇതിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാട് ആണ്. നമ്മൾ താളിയോലയിൽ നിന്നും സാധാരണ അച്ചടിയിലേക്ക് മാറുകയും പിന്നീട് അത് ഓഫ്സെറ്റിലേക്ക് മാറുകയും അപ്പം കൂടുതൽ കോപ്പികൾ അടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നത്തെ അവസ്ഥ ഏറ്റവും മിനിമം കോപ്പികൾ അച്ചടിക്കാമെന്നുള്ളതാണ്. വേണ്ടി വന്നാൽ ഒരാൾക്ക് അയാൾ എഴുതിയ പുസ്തകത്തിന്റെ ഒരു കോപ്പി വേണമെങ്കിലും അച്ചടിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ
1: പുതിയൊരു ട്രെൻഡ്.
0: അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. 10 കോപ്പി അച്ചടിച്ച് അത് പ്രകാശനം ചെയ്ത് എഴുത്തുകാരായി മാറുന്നവരും ഒക്കെ ഉണ്ട്.
1: ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്, അടുത്തത് നിലവിലെ പുസ്തക വിപണിയിലെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്.
0: നിലവിലെ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം, കോവിഡിന് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചിരുന്നു, ടെക്നോളജിയുടെ ഒരു വളർച്ചയാണ്. പി ഒ ഡി പ്രിന്റ് ഓൺ ഡിമാൻഡ്, നമുക്ക് എത്ര കോപ്പിയാണോ ആവശ്യമുള്ളത് ആ കോപ്പി മാത്രം നമുക്ക് അച്ചടിക്കാൻ പറ്റും. ഏതാണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ആ പുസ്തകങ്ങൾക്ക് നമ്മൾ സാധാരണ ഓഫ്സെറ്റിൽ അടിക്കുന്ന ആ പുസ്തകത്തിന്റെ അത്രയും ആയുസ് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ നമുക്കിപ്പം 100 കോപ്പി മതിയെങ്കിൽ 100 കോപ്പി മാത്രം അച്ചടിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരികയും അതിനനുസരിച്ച് ആവശ്യമായ കോപ്പികൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ, 1000-ഉം 10000-ഉം കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും നമുക്ക് അതേ അളവിൽ തന്നെ അച്ചടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
1: ഇത്രയധികം വർഷങ്ങളൊക്കെ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ഈ പുസ്തക വിപണിയിലെ കാര്യങ്ങളും ഒരുപാട് എഴുത്തുകാർ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തന്നെയാണ് ശ്രീ കെ ജി അജിത് കുമാർ എന്ന സമാഗമത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ ജി അജിത് കുമാറാണ്. കേരളത്തിലെ പുസ്തക പ്രസാധക സ്ഥാപനങ്ങളിൽ വളരെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു പ്രസാധകനാണ് ശ്രീ കെ ജി അജിത് കുമാർ, സൈന്ധവ ബുക്സ്. അദ്ദേഹം നിലവിലെ പുസ്തക വിപണിയിലെ ട്രെൻഡ്സിനെ കുറിച്ചും കേരളത്തിലെ പുസ്തക പ്രസാധക രംഗം നേരിടുന്ന നിരവധി വെല്ലുവിളികളെ കുറിച്ചൊക്കെയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. അതിനിടയിൽ ഒരുപാട് പ്രശസ്തരായിട്ടുള്ളവർ, അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നിരവധിയാണ്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
2: നമ്മൾ പുസ്തക പ്രസാധന രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥാപനം മറ്റുള്ളവർ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ പുസ്തക തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന വൈവിധ്യത, അതൊരു പ്രധാന ഘടകമാണ്. ഈ വൈവിധ്യതയാണ് സൈന്ധവ ബുക്സിനെ
1: മറ്റുള്ളവരിലേക്ക്
2: വ്യത്യസ്തമാക്കുന്നതും അവരിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതും. ഇപ്പം ഒരു പുസ്തകം, ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എസ്കേപ്പറ്റുകാട് എല്ലാ പുസ്തകങ്ങളും വിപണിയിലുണ്ട്. അപ്പം ഞാൻ ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു പുസ്തകമുണ്ട് എസ്കെയുടെ, നോവടക്കം. എസ്കെ നോവലും നാടകവും കൂടെ ചേർത്ത് സമ്മിശ്രമായ രൂപത്തിലുള്ള ഒരു പുതിയ സാഹിത്യ രൂപം ഉണ്ടാക്കിയതാണ് നോവടക്കം. ഭാരതപ്പുഴയുടെ മക്കൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഒറ്റ പതിപ്പേ വന്നിട്ടുള്ളൂ. നാഷണൽ ബുക്ക് സ്റ്റാളാണെന്നത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ കേരളത്തിലെ ഒരു പ്രസാധകരും ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് എസ്കെ അങ്ങനൊരു പുതിയ സാഹിത്യ രൂപം ആരംഭിക്കുകയും ആ സാഹിത്യ രൂപത്തെ വിജയിപ്പിക്കാൻ എസ്കെക്ക് കഴിയാതെ പോവുകയും ചെയ്തു.
1: അതൊരു സാഹിത്യ ശാഖ തന്നെയാണ്.
2: കവിത, നോവൽ, നാടകം എന്ന് പറയുന്ന കണക്ക് പുതിയൊരു സാഹിത്യ ശാഖയാണ്
1: നോവടകം.
2: ഭാരതപ്പുഴയുടെ മക്കൾ എന്ന് പറയുന്ന പുസ്തകം തിരക്കി ഞാൻ പോവുകയും ആ പുസ്തകം കണ്ടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളെ കണ്ടുപിടിച്ച് ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഞാൻ അനുവാദം വാങ്ങുകയൊക്കെ ചെയ്തു. ആ പുസ്തകം മലയാളത്തിൽ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് വളരെ സജീവമായിട്ടുണ്ട്. അപ്പം ചില പുസ്തകങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തമസ്കരിക്കപ്പെടുന്നു. ഞാൻ ചെന്നിട്ട് അത് ഏറ്റെടുക്കുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു, അത് നല്ല രീതിയിൽ വിറ്റു പോവുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ നമ്മൾ വിസ്മൃതിയിലേക്ക് പോയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഇന്നതിന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ ആൾക്കാരത് നിങ്ങളൊന്ന് പബ്ലിഷ് ചെയ്യണം, മുഖ്യധാര പബ്ലിഷേഴ്സ് ഒന്നും അന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞ അനവധി പുസ്തകങ്ങൾ ഞാൻ അങ്ങനെ
1: കാണാമറത്തേരത്തി.
2: എന്ത് കാരണങ്ങൾ കൊണ്ടോ പ്രസാധകരോ ഇഗ്നോർ ചെയ്തിരുന്ന പുസ്തകങ്ങളാണ്. കാരണം അതിന് മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രസാധകരൊന്നുമില്ല, 4-5 പ്രസാധകരുണ്ട്. അവർക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് ഒരുപാട് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് വളരെ പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മലയാളത്തിലുള്ള എല്ലാ പുസ്തകമൊന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല.
1: സാധാരണയായിട്ട് നമ്മൾ എസ്കേപ്പറ്റുകാടിന്റെ സഞ്ചാര കൃതികളെ കുറിച്ചൊക്കെയാണ്
2: സംസാരിക്കുന്നത്. അതെ, അതുപോലെ തന്നെ തിരക്കിനിടയിൽ എന്നാണ് തോന്നുന്ന പേര് തകഴിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ ഒന്നും സമാഹരിക്കപ്പെടുകയോ പുസ്തകരൂപത്തിൽ വരികയോ ഒന്നും ചെയ്തില്ല. അപ്പം ഞങ്ങളത് കണ്ടെത്തുകയും നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ പി എസ് സുരേഷ്, അദ്ദേഹം ആ പുസ്തകങ്ങളെല്ലാം കൂടെ സമാഹരിച്ച് ഞങ്ങൾക്ക് തരികയും ഞങ്ങളത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തകഴിയുടെ തിരക്കിനിടയിൽ എന്ന പുസ്തകം വളരെയധികം വിറ്റുപോയിട്ടുള്ളൊരു പുസ്തകമാണ്. ഒരുപക്ഷെ ഈ മലയാള സർവകലാശാല ഈ കേരളത്തിൽ ആരംഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഭാഷയ്ക്കൊരു സർവകലാശാല വേണമെന്ന് ആവശ്യപ്പെടുന്നത് തകഴിയാണ്. അതിനെ സംബന്ധിച്ച് ഒരു ലേഖനം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്.
1: അങ്ങനെ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പിന്നെ എന്നോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സൈന്ധവ ബുക്സ് തന്നെ മുന്നോട്ട് വന്ന് എനിക്ക് നമുക്ക് ഈ കൃതി പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും കൃതികളുണ്ടോ?
2: ഈ നമുക്ക് ചില ആളുകൾ, വ്യക്തികൾ, അവർ സാഹിത്യകാരന്മാരാകാം, രാഷ്ട്രീയക്കാരാകാം, അങ്ങനെ ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്. അവർ ഒരു സമയത്ത് അവർ വലിയ പ്രതിഭകളും വലിയ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളും ഒക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ രാഷ്ട്രീയ സാഹിത്യ സേവനങ്ങളെക്കുറിച്ചോ നമുക്ക് കൂടുതലായിട്ട്, ഇപ്പം സാഹിത്യകാരന്മാരാണെങ്കിൽ അവർ കൃതികൾ കൂടി നിലനിൽക്കും, പക്ഷെ രാഷ്ട്രീയക്കാർ അവരുടെ മരണത്തോടുകൂടി പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഞാൻ വളരെ യാദൃശ്ചിക മഹേശ്വരി അമ്മയെ പരിചയപ്പെടുന്നത്. മഹേശ്വരിയമ്മ എന്ന് പറയുന്നത് RSPയുടെ എക്കാലത്തെയും വലിയ നേതാവായ കൊല്ലത്തിന്റെ സ്ഥിരം MP ആയിരുന്ന ശ്രീ എൻ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യയാണ്. അപ്പം ശ്രീകണ്ഠദാരി മരിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു. മഹേശ്വരി അമ്മ താമസം കൊല്ലത്തു നിന്ന് അമ്പലപ്പുഴയിലേക്ക് മാറ്റി. അങ്ങനെ ഞാൻ മഹേശ്വരി അമ്മയെ പരിചയപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മഹേശ്വരി അമ്മ എന്തുകൊണ്ട് ശ്രീകണ്ഠദാരിയെ കുറിച്ചൊരു പുസ്തകം എഴുതിക്കൂടാ. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്ന് അമ്പലപ്പുഴയിലേക്ക് പോകും, മഹേശ്വരി അമ്മയായിട്ട് സംസാരിക്കും. അവർ ശ്രീകണ്ഠദാരിയെക്കുറിച്ച്, അവരുടെ അച്ഛൻ കെ കെ കുഞ്ചുപിള്ള സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു, അവരുടെ സഹോദരൻ കെ കെ കുമാരപിള്ള 4 തവണ എം എൽ എ ആയിരുന്ന ആളാണ്. അപ്പം ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ശ്രീകണ്ഠനായർ എന്ന വ്യക്തി, ശ്രീകണ്ഠനായർ എന്ന മകൻ, ശ്രീകണ്ഠനായർ എന്ന ഭർത്താവ്, രാഷ്ട്രീയ നേതാവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം പുസ്തകമാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം ആരംഭിക്കുകയും അത് വളരെ മുന്നോട്ട് പോവുകയും വളരെ യാദൃശ്യ മഹേശ്വരി അമ്മ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകുകയും അവർ തിരക്കിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ പോയി. പക്ഷെ പിൽക്കാലത്ത് മറ്റേ ആരോ അത് പബ്ലിഷ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ എഴുതിയത് തന്നെ അല്ല വേറെ.
1: ഇങ്ങനെ ചില കൃതികളുടെ പിറകെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ പോയിട്ട് നമ്മളത് പ്രസിദ്ധീകരിച്ചിട്ട് അത് പുറത്തു വരുമ്പോൾ ഒരു നല്ല നമുക്കൊരു സന്തോഷമാണ്.
2: തീർച്ചയായിട്ടും അതിൽ ഞാൻ അതിനുശേഷം അത് വിജയിക്കാതെ പോയി, പിന്നെ ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു. പക്ഷേ പിന്നീട് ഞാൻ ആളുകളുടെ പുറകെ പോയിട്ടുണ്ട്. അങ്ങനെ പോവുകയും പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു പുസ്തകമാണ് വയലാരാമവർമ്മയുടെ ഭാര്യ ഭാരതി തമ്പുരാട്ടി എഴുതിയ ഇന്ദ്രധനസ്സ് തീരത്ത്. ആ പുസ്തകം വളരെയധികം ചർച്ച ചെയ്യുകയും മലയാള ഈ സാഹിത്യ ലോകത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം
1: തന്നെയാണ്.
2: അതൊരു ഞാൻ ഒന്നുകൂടെ പറയാം, അത് ഒരു പ്രത്യേക സാഹിത്യ ശാഖയായിട്ട് പോലും വളർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് പിന്നെ സി ജെ തോമസിന്റെ ഭാര്യ റോസി തോമസ് എഴുതിയ ഇവൻ പ്രിയ സി ജെ, പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി എഴുതിയ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന പുസ്തകം, ഇങ്ങനെ 4-5 പേര്, ചേട്ടന്റെ നിഴലിൽ കെ എ ദാമോദര മേനോൻ, അദ്ദേഹം മലബാറിലെ വലിയ കോൺഗ്രസ് നേതാവായിരുന്നു, മദ്രാസ് പ്രസിഡൻസിയിലെ മന്ത്രിയായിരുന്നു, ലീല ദാമോദര മേനോൻ എഴുതിയ പുസ്തകം. ഇങ്ങനെ ഭർത്താക്കന്മാരെ കുറിച്ച്, മരിച്ചുപോയ ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർ എഴുതിയ, പിന്നെ കേശവദേവിന്റെ ഒരു പുസ്തകമുണ്ട്, കേശവദേവിനെ കുറിച്ച് കേശവദേവിന്റെ ഭാര്യ എഴുതിയ ഒരു പുസ്തകമുണ്ട്, പിന്നെ ദേവന്റെ നിത്യകാമുകൻ. അപ്പൊ ഇങ്ങനെ 6-7 പുസ്തകം ഉള്ള സമയത്താണ് ഞാൻ ഈ മഹേശ്വരി അമ്മയുടെ പുറകെയും ഭാരതി അമ്മയുടെ പുറകെയും ഒക്കെ തന്നെ ഞാൻ സഞ്ചരിക്കുകയും മഹേശ്വരി അമ്മയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോവുകയും ഭാരതി തമ്പുരാട്ടിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്.
1: അങ്ങനെ ഒരു അനുഭവം.
2: തീർച്ചയായിട്ടും പിന്നെയും എന്റെ മനസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അത്തരത്തിൽ പുസ്തകങ്ങൾ തയ്യാറാക്കണമെന്ന്. പക്ഷെ അതിനുള്ള ഒരു സമയവും സാവകാശവും കിട്ടാത്തതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചു.
1: ചേട്ടാ, ഇങ്ങനെ പഴയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളൊക്കെ പ്രസിദ്ധീകരിച്ചത് പറഞ്ഞു, അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടും ഉണ്ട്. അതിൽ വ്യത്യസ്തമായി തോന്നുന്നവര് എടുത്ത് പറയത്തക്ക ആരുടെയെങ്കിലും കൃതികൾ ഓർക്കുന്നു?
2: അല്ല, ഈ നമ്മളൊരു പുസ്തകത്തിന്റെ പുറകെ പോകുന്നു എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിന് ഇന്നും പ്രസക്തി ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ പുസ്തകം ഇന്നും വായിക്കപ്പെടുത്തി. ഇപ്പം മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, അപ്പൊ ഈ പുസ്തകങ്ങൾക്ക് ഒക്കെ ഇന്ന് വളരെ പ്രസക്തിയുണ്ട്. പക്ഷെ ഇന്ന് അതേ രൂപത്തിൽ വായിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷമമാണ്, ഭാഷയുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് വേറെ ഒരു രൂപം നൽകുകയാണ്. ഇതിന്റെ ഒരു സംഗ്രഹ രൂപം, ഈ പുസ്തകങ്ങളുടെ എല്ലാം സംഗ്രഹ രൂപം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതൊരു കുട്ടിക്കും ഇതിന്റെ കഥ എന്താണ്, കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്ക് പോലും ഇത് എന്താണെന്ന് വായിക്കുന്നതോടുകൂടി ധർമ്മരാജയുടെ ഉള്ളടക്കം എന്താണ്, മാർത്താണ്ഡവർമ്മയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാകും.
1: അതൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരുപാട് പുതിയ എഴുത്തുകാരുടെയും അവരുടെ കൃതിയിലെ ഉള്ളടക്കത്തെയും ഒക്കെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ചേട്ടനുണ്ട്. ചേട്ടൻ ഇത്രയധികം വർഷത്തെ ഒരു അനുഭവം വെച്ച് പഴയ എഴുത്തുകാര് ഒരുപാട് നിരവധിയായ പുതിയ തലമുറയിലെ എഴുത്തുകാര് അവരുടെ കൃതിയിലെ കണ്ടന്റുകൾ അതിനെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? പുതിയ എഴുത്തുകാരുടെ,
2: പുതിയ എഴുത്തുകാരെന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നും നിലനിൽക്കുന്ന ഒരു സാഹിത്യ രൂപത്തിന്, ഇപ്പം നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഉള്ളൂരും വള്ളത്തോളും കുമാരനാശനും ഒക്കെ എഴുതിയ കാലഘട്ടത്തിൽ തന്നെയാണ് താരതമ്യ വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായ യുവാവായിരുന്ന ചങ്ങമ്പുഴ സാഹിത്യരംഗത്തെ

0: കടന്നു വരുന്നത്. ചങ്ങമ്പുഴ മാത്രമല്ല, ഇടപ്പള്ളിയും ഉണ്ട്. ഇടപ്പള്ളിയെ കൂടാതെ തന്നെ അനവധി ചെറുപ്പക്കാരായ ആളുകൾ ഈ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഇടപ്പള്ളിക്കും ചങ്ങമ്പുഴയ്ക്കും കിട്ടിയ വളരെ പ്രശസ്തി ആ കാലഘട്ടത്തിലെ മുതിർന്ന സാഹിത്യകാരന്മാരെ അംഗീകരിച്ചിട്ടില്ല, അവരുടെ സാഹിത്യകൃതികളെ അംഗീകരിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള സാഹിത്യകാരന്മാർക്ക് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളുടെ സാഹിത്യത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും ആർക്കും പറയാനും സാധിക്കത്തില്ല.
1: അതുപോലെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പ്രസാധകൻ ശ്രദ്ധിക്കേണ്ട,
0: തീർച്ചയായിട്ടും ഒന്ന്, നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ യോഗ്യതയുള്ള ഒരു കൃതിയാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടണം. അതെപ്പോഴും നമുക്ക് ശരിയാവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റാം. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് തോന്നിയ പുസ്തകം മറ്റേതെങ്കിലും പ്രസാധകൻ പ്രസിദ്ധീകരിക്കുകയും അത് വലിയ വിൽപ്പന നേടുകയും സാഹിത്യരംഗത്ത് പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നായി മാറുകയും ചെയ്യാറ് ഉണ്ട്. ഇനി നമ്മൾ ഏറ്റെടുത്ത ചില പുസ്തകങ്ങൾ അതൊരു പിന്നീട് ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നായി മാറിപ്പോകാറുമുണ്ട്. അപ്പം നമ്മൾ ഏതായാലും നമ്മുടെ മനസാക്ഷിക്കോ അല്ലെങ്കിൽ നമ്മൾ ചുമതലപ്പെടുത്തുന്ന ഇതിൻ്റെ എഡിറ്റേഴ്സിനോ ആ പുസ്തകം മോശമല്ല എന്ന് തോന്നുന്നത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രസാധകരുടെ അല്ലെങ്കിൽ പ്രസാധകർ ശ്രദ്ധിക്കുന്ന പ്രാഥമികമായ കാര്യം.
1: ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ചില സമയത്തൊക്കെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരാളുമായിട്ട് ഏതെങ്കിലും ഇതുവരെയുള്ള ഇത്രയും അനുഭവം വെച്ചിട്ട് ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലുമായിട്ട് വല്ല അഭിപ്രായ വ്യത്യാസം അങ്ങനെ ചേട്ടന് അനുഭവപ്പെട്ടിട്ടുണ്ടോ?
0: അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സ്ക്രിപ്റ്റ്, അത് നോവലായാലും കവിതയായാലും, ആ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഉത്തമമായ സാഹിത്യ സൃഷ്ടിയാണ് എന്ന നിലയിലേക്കാണ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ചില തിരുത്തുകൾ അനിവാര്യമാണെന്ന് തോന്നും, പ്രത്യേകിച്ചും ഭാഷയുടെ കാര്യത്തിൽ. ഒരു പുസ്തകം വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ അത് വായനക്കാർ അത് നല്ല രീതിയിൽ സ്വീകരിക്കുമോ എന്നൊരു സംശയം വരുമ്പോൾ നമ്മൾ എഴുത്തുകാരുമായിട്ട് അത് സംസാരിക്കും. ചിലപ്പോൾ ത്രെഡ് നല്ലതായിരിക്കും, പക്ഷെ ഭാഷ മോശമായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന പുസ്തകങ്ങൾ നന്നാക്കി പ്രസിദ്ധീകരിക്കാം എന്ന് പറയുമ്പോൾ ചില എഴുത്തുകാർ അതിന് തയ്യാറാവത്തില്ല. ചിലരോട് നമ്മൾ എത്ര പറഞ്ഞാലും ഒന്ന് എഡിറ്റ് ചെയ്ത് തരണം അല്ലെങ്കിൽ ഞങ്ങളൊന്ന് എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് തൊടാൻ സമ്മതിക്കത്തില്ല. ആ പുസ്തകങ്ങൾ ചിലപ്പോൾ അവർ പറയാം, എന്നാൽ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പബ്ലിഷ് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള പുസ്തകങ്ങളിൽ മറ്റ് പ്രസാധകരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരും ഇതേ അഭിപ്രായം പറയുകയും നന്നായി എഡിറ്റ് ചെയ്ത് മറ്റ് മൂന്നാമത്തെ ഒരാൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്.
1: അല്ല, ഈ മാറാൻ തയ്യാറായിട്ടുള്ളവരും ഉണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പുസ്തകവുമായി വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം അവർക്ക് ആദ്യമേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ ഒരു ഉയർന്ന നിലയിലുള്ള ആളുകളായിരിക്കാം. അപ്പം പെട്ടെന്ന് ഞാൻ എഴുതുന്ന എന്താ മോശമായി പോയോ, എനിക്കെന്താ എഴുതിക്കൂടെ എന്നൊക്കെ ഒരു സംശയം വരികയും
1: അതിൻ്റെ
0: ഒരു ഈഗോ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എഡിറ്റ് ചെയ്യാൻ തയ്യാറാകാതെ വരും. ഇപ്പം തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തു, ചില പ്രത്യേക സാഹചര്യത്തിൽ പബ്ലിഷ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചില പുസ്തകം, അതിൻ്റെ തുടർന്നുള്ള പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. പക്ഷെ അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രസാധകരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ വാശിക്ക് മുമ്പിൽ ഇദ്ദേഹം തോറ്റു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുസ്തകം ചിലപ്പോൾ നന്നായിട്ടും ഉണ്ടാവും.
1: സമാഗമത്തിൽ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്കുള്ള ഒരു സമയമാണിത്. സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
3: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ KG അജിത് കുമാർ.

0: ബുക്സാണ്. പുസ്തക വിപണിയിലെ നിരവധി കാര്യങ്ങളെക്കുറിച്ചും പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ നിരവധിയായ വശങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇന്ന് നമ്മൾ ഭൂമുഖത്ത് നിന്ന് അച്ചടിച്ച പുസ്തകം ഇല്ലാതാകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നറിയാം.
1: ഭൂമുഖത്ത് നിന്ന് പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ വലിയ കാലതാമസമില്ലാതെ അപ്രത്യക്ഷമാകും എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ കോർപ്പറേറ്റ് കമ്പനികൾ, അത് ഏത് രാജ്യത്തുള്ളവരാണെന്നോ എവിടെയുള്ളവരാണെന്നോ ഒന്നും നമുക്കറിയില്ല. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എല്ലാ ഭാഷയിലുമുള്ള പുസ്തകങ്ങൾ അവർ വാങ്ങിക്കൂട്ടുന്നു. വാങ്ങിക്കൂട്ടിയിട്ട് അവരിത് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുന്നു. അതിനുശേഷം അച്ചടിച്ച കോപ്പികൾ മുഴുവൻ ഇവരെ നശിപ്പിക്കും എന്ന് പറയുമ്പോൾ, അച്ചടിച്ച കോപ്പികൾ മുഴുവൻ ഇല്ലാതാക്കുകയും ഗ്രന്ഥശാലകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ പുസ്തകത്തിൻ്റെ ഡിജിറ്റൽ കോപ്പി അവരുടെ കൈവശം മാത്രമാകും. നമ്മൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ 250 രൂപയ്ക്ക് ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകം അവർ പറയുകയാണ് 2500 രൂപ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വായിക്കാൻ കിട്ടൂ. അപ്പം നമുക്കത് ആ പുസ്തകം അച്ചടിച്ച ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പം ഒരു ഡിജിറ്റൽ രൂപത്തിൽ നമുക്കത് വായിക്കാനായിട്ട് കിട്ടും. ഇതാണ് ലോകം നേരിടാൻ പോകുന്ന, സാഹിത്യം നേരിടാൻ പോകുന്ന ഒരു വലിയ ഭീഷണി,
0: വലിയ
1: വെല്ലുവിളിയായിരിക്കും. കാരണം നിലവിലുള്ള എല്ലാ പുസ്തകങ്ങളും, അച്ചടിച്ച പുസ്തകങ്ങൾ മുഴുവൻ, അതൊരു പേടിപ്പിക്കുന്ന കാര്യമാണ്.
0: എനിക്ക് തോന്നുന്നു ഇത് ഒരു വശത്തൂടെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട്. ഡിജിറ്റൽ രീതിയിൽ
1: അതിന് നമുക്ക് മനസ്സിലാകും ഒരു കാര്യം, നമുക്ക് ഈ അടുത്ത സമയത്തായിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് പുസ്തകങ്ങളുടെ വൻതോതിലുള്ള ഓർഡർ വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഇതൊരു വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം വാങ്ങുക, ഇതിന്റെ കോപ്പികൾ ഡിജിറ്റലൈസ് ചെയ്യുക, ഇത് അവർ സൂക്ഷിക്കുന്നു. ഒരു ഇത് ഇന്നോ നാളെയോ ഇത് സംഭവിക്കുമെന്നല്ല പറയുന്നത്, 10-ഓ 15-ഓ വർഷം കൊണ്ട് ഒരു പക്ഷെ ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് അവരെത്തും.
0: അതായത് ഒരു എഴുത്തുകാരൻ ഒരു കൃതി, ആ കൃതി കൈവശമുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും അത് കളക്ട് ചെയ്തിട്ട് പിന്നെ അത് ഡിജിറ്റലിലേക്ക് മാറുകയാണ്.
1: അപ്പം അത് ഡിജിറ്റലൈസ് ചെയ്തു എന്നിട്ട് ചിലപ്പോൾ എഴുത്തുകാർക്ക് ചിലപ്പോൾ വലിയ പ്രതിഫലം കൊടുത്തേക്കാം. പിന്നെ അത് കഴിയുന്നതോടുകൂടി ആ പുസ്തകത്തിന്റെ ഉടമ അവര് മാത്രമാവുകയാണ്, എഗ്രിമെന്റ് ഈ കമ്പനി ആവുകയാണ്. അപ്പം നമുക്കിപ്പോൾ ധർമ്മരാജയുടെ ഒരു കോപ്പി വാങ്ങണമെങ്കിൽ ധർമ്മരാജയ്ക്ക് കോപ്പി റൈറ്റ് ഇല്ല, പക്ഷെ നമുക്കത് വാങ്ങണമെങ്കിൽ അതെങ്ങും കിട്ടത്തില്ല, അത് അവരുടെയിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമുക്കൊരു ലൈബ്രറി ചെന്ന് പുസ്തകം എടുക്കാൻ സാധിക്കില്ല, ലൈബ്രറികൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ.
0: പിന്നെ വ്യക്തികളായി സൂക്ഷിച്ച് നമ്മുടെ ഒരു വീട്ടിലൊരു ലൈബ്രറി ഒക്കെ ഉണ്ട്, ഒരു പക്ഷേ നമുക്കത്
1: നമ്മുടെ വീടുകളിലെല്ലാം ലൈബ്രറി ഉണ്ട്, പക്ഷെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കൊച്ചുമക്കൾക്കോ എത്ര പേർക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിന്റെ ശരാശരി ആയുസ് 60 വർഷമായിരിക്കും. അച്ചടിച്ച പുസ്തകത്തിന്റെ ശരാശരി ആയുസ് 60 വർഷമാണ്. 60 വർഷം കഴിയുന്നതോടുകൂടി പുസ്തകങ്ങൾ പൊടിഞ്ഞൊക്കെ പോകും. അപ്പം ഒരു 60 വർഷം കാത്തിരുന്നാൽ ഇപ്പം ഉണ്ടായ പുസ്തകങ്ങൾ വരെ നശിച്ചു പോകും. അപ്പോഴാണ് ഇത്തരം വമ്പൻ സ്രാവുകൾ പുതിയ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്.
0: നമ്മുടെ മുമ്പല്ല,
1: വിഴുങ്ങാനായിട്ട് നമ്മുടെ മുമ്പിലല്ല, നമ്മുടെ 1-ഓ 2-ഓ തലമുറ കഴിഞ്ഞിട്ട് ഉള്ള കുട്ടികളുടെ ഇടയിലേക്ക് വരാൻ പോകുന്നത്.
0: അതെ അതെ, നമ്മളിങ്ങനെ ഈ പുസ്തകം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വലിയ വലിയ എഴുത്തുകാരെ കുറിച്ചൊക്കെ, മഹാന്മാരായ സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ കൃതികൾ ഒരുപാട് വിറ്റഴിയുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില പേരുകൾ, ചില ആ ഒരു രീതിയിൽ വരുമ്പോൾ ഞങ്ങളും സാഹിത്യകാരന്മാരാണ് അല്ലെങ്കിൽ ആ അങ്ങനെ പറയുന്നവർ ഏകദേശം 100-ഉം 200-ഉം പതിപ്പുകളൊക്കെ ഇങ്ങനെ അവരുടെ കൃതികൾ വിറ്റുപോകുന്നതായിട്ട് അതിശയത്തോടെ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊരു പ്രസാധകൻ എന്ന നിലയിലൊന്ന് പറയാമോ?
1: നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് വരാം. അതായത് പഴയകാലത്ത് ഞാൻ ഈ പറഞ്ഞ കണക്ക് ആശാന്റെ പുസ്തകങ്ങളാണ്, വള്ളത്തോളിന്റെ പുസ്തകങ്ങളാണ്, ഉള്ളൂരിന്റെ പുസ്തകങ്ങളാണ് വളരെ കൂടുതൽ. അന്ന് കവിതയുടെ ലോകമായിരുന്നു. പിന്നെ അതേ സമയത്ത് തന്നെ നല്ല രീതിയിൽ വിറ്റുപോയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. അപ്പം അത്ര ഒരു കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ആണ് ചങ്ങമ്പുഴ വരുന്നത്. ചങ്ങമ്പുഴയുടെ പുസ്തകം വളരെ വേഗത്തിൽ വിറ്റുപോകുന്നു, പ്രത്യേകിച്ച് രമണൻ. ചങ്ങമ്പുഴയുടെ എല്ലാ പുസ്തകവും അല്ല, രമണൻ വരുന്നുള്ള ഒരു ദിവസം രമണൻ പുസ്തകമാകുന്നു, അത് കേരളം മുഴുവൻ ഏറ്റെടുക്കുന്നു എല്ലാ വീടുകളിലും.
0: ഇല്ലാത്തവരില്ല.
1: അപ്പൊ അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള പുസ്തകം എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണമാണ്. ഈ രാമായണം കഴിഞ്ഞാൽ ഏറ്റവും ഇന്നും അത് തന്നെയാണ്. രാമായണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകം ചങ്ങമ്പുഴയുടെ രമണൻ തന്നെയാണ്. അപ്പം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അച്ചടിയുടെ നവീകരണത്തോടുകൂടി പുതിയ പുസ്തകങ്ങൾ അടിക്കാൻ ഒരുപാട് സാധ്യതകൾ വന്നു. അപ്പം ലോകത്തിലെങ്ങും ഒരു പതിപ്പ് എത്ര കോപ്പിയാണെന്നെങ്ങും എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ പുസ്തകം

0: പ്രസാധനത്തിലെ ഒരു പതിപ്പ് എന്ന് പറയുന്നത് എത്ര കോപ്പിയാണെന്ന് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും നമ്മളൊരു മാർഗരേഖ അനുസരിച്ച് 1000 പുസ്തകം അടിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ കീഴ്വഴക്കം. പക്ഷേ അച്ചടിയുടെ പുതിയ കടന്നുവരവോടുകൂടി നമുക്ക് ഒരു കോപ്പി വേണമെങ്കിലും അച്ചടിക്കാം. 100 കോപ്പി അടിച്ചിട്ട് അത് 10 എഡിഷനാണെന്ന് പറയുന്നതിലും ഒരു കുഴപ്പമില്ല, ആരും നമുക്കെതിരെ ഒരു നടപടി സ്വീകരിക്കത്തില്ല. അതിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ പേരൊന്നും കേട്ടിട്ടില്ലാത്ത, എങ്ങും കേട്ടിട്ടില്ലാത്ത, സാഹിത്യരംഗത്ത് സജീവമല്ലാത്ത ചില ആളുകളുടെ പുസ്തകം 30-40 എഡിഷൻ വന്നു എന്ന് പറയുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല.
1: അതെ അതെ, നമുക്കിങ്ങനെ കേട്ടിരിക്കാം, പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, എങ്ങോട്ടാണ് ഇത് പോകുന്നത്.
0: അതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല്, ഒരു പുസ്തകം ഇങ്ങനെ 40 എഡിഷൻ കഴിഞ്ഞു, എന്റെ കവിതാ സമാഹാരം 40 എഡിഷൻ കഴിഞ്ഞു എന്നൊരാൾ പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ 1000 കോപ്പി വീതം 40, 50, 60 എഡിഷൻ കഴിഞ്ഞ പുസ്തകങ്ങളിലുമായിട്ട് വരുമ്പോഴും ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഒരു വലിയ വിപത്ത് തന്നെയാണ്.
1: അതുപോലെ തന്നെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് കാലത്തെ അതിജീവിക്കുന്ന കൃതികൾ, അതിജീവിച്ച കൃതികൾ എന്നൊക്കെ പറയുന്നത് അത് ആ ഒരു നമ്മുടെ ആ ഒരു ഭാഷാ ശൈലി തന്നെ അതെന്താണ്?
0: അതായത് എല്ലാ തലമുറയിലും പെട്ട ആളുകൾ എപ്പോഴും നെഞ്ചേറ്റുന്ന പുസ്തകങ്ങളെയാണല്ലോ കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത്. ഈ പുസ്തകം ഇപ്പം രാമായണം, എഴുത്തച്ഛൻ്റെ രാമായണം അങ്ങനത്തെ ഒരു പുസ്തകമാണ്. സകല ഭാഷയിലും ആ പുസ്തകത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. മലയാളത്തിൽ രാമായണം പോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങമ്പുഴയുടെ രമണൻ, സി ബി രാമപിള്ളയുടെ ചരിത്ര ആഖ്യായികൾ, ഇന്ദുലേഖ തുടങ്ങി ഇങ്ങോട്ട് വരുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ട് എത്രയോ കൊല്ലമായി, 10 നൂറ്റാണ്ടാവുന്നു, 100 വർഷത്തിൽ കൂടുതലാവുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സി ബി രാമപിള്ളയുടെ ചരിത്ര ആഖ്യായികൾ, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ഒ ചന്ദ്രപേനന്റെ ഇന്ദുലേഖ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ തന്നെ നമുക്ക് ഇപ്പോഴും വളരെ സജീവമാണ്. ചങ്ങമ്പുഴയുടെ കൃതികൾ, ചങ്ങമ്പുഴയും സി വി രാമപിള്ളിയും ചന്ദ്രബേനോനും മാത്രമൊന്നുമല്ല, അനവധി ആളുകൾ. ഇപ്പം ഏറ്റവും കഴിഞ്ഞ തലമുറയിലെ ആളുകളുടെ കാര്യം പറയുമ്പം തകഴിയും പൊറ്റക്കാടും അനവധി പുസ്തകങ്ങളല്ലേ നമ്മൾ ഇപ്പോഴും വായിക്കുകയും പുതിയ പുതിയ പതിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കാം.
1: ഖസാക്കിന്റെ
0: ഇതിഹാസം ഉൾപ്പെടെയുള്ള എല്ലാ പുസ്തകങ്ങളും. അപ്പം ഒരു അപ്പം എന്നാൽ ആ കാലഘട്ടത്തിൽ ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ എത്രയോ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ എഴുത്തുകാരുണ്ടായിരുന്നു, അവരെ ആരെങ്കിലും നമ്മളിപ്പോ ഓർക്കുന്നുണ്ടോ?
1: അതായത് ഒരു കാലഘട്ടം തന്നെ വേർപിരിക്കപ്പെട്ടു എന്ന്, ഖസാക്കിന് മുൻപും പിൻപും എന്ന് വരെ ഉണ്ടായതായിട്ടാണ് നമ്മൾ ആ ഒരു കൃതിയുടെ വരവോടുകൂടിയൊക്കെ. അങ്ങനെ നിരവധിയായ കൃതികൾ. അപ്പൊ ഇത്രയും വർഷം ചേട്ടന് തന്നെ ഈ 35 വർഷമായിട്ട് ഈ രംഗത്തുള്ളത് കൊണ്ട് ഒരുവിധം ആധികാരികമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക വിപണി എന്ന് പറഞ്ഞാല് ലൈബ്രറി കൗൺസിലുകൾ സംഘടിപ്പിക്കുന്ന ആ ഒരു പുസ്തകമേളയൊക്കെയാണ്. അത് എഴുത്തുകാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് ഉണ്ടോ?
0: നമ്മുടെ പുസ്തകത്തിന്റെ വിൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാർ ഏതാണ്ട് 10-18 രൂപ ഒരു വർഷം കേരളത്തിലെ 8,000 ലൈബ്രറികൾക്ക് ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ 10-18 രൂപ 8,000 ലൈബ്രറികൾ അവരത് വാങ്ങി പുസ്തകം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്. അതിന്റെ 75% തുകയ്ക്കും പുസ്തകം വാങ്ങണം എന്ന് പറയുമ്പോൾ ഒരു 10-12 രൂപയുടെ പുസ്തകം തീർച്ചയായിട്ടും ഗ്രന്ഥശാലകളിൽ എത്താറുണ്ട്. പക്ഷേ ഇപ്പം ആ തുക എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയാണ്. ഏതാണ്ട് 7,500 മുതൽ 35,000 വരെയാണ് ഒരു ഗ്രന്ഥശാലയ്ക്ക് ഗ്രാന്റ് ആയി കിട്ടുന്നത്. നമുക്ക് 35,000 രൂപയ്ക്ക് എത്ര പുസ്തകങ്ങൾ കിട്ടും? മലയാളത്തിൽ ഒരു വർഷം ഇറങ്ങുന്ന മൊത്തം പുസ്തകങ്ങളും കൊള്ളാവുന്ന പുസ്തകങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ പുസ്തകമല്ല, മലയാളത്തിൽ ഇറങ്ങുന്ന ഒരുവിധം കൊള്ളാവുന്ന എല്ലാ പുസ്തകങ്ങളും വാങ്ങണമെങ്കിൽ തന്നെ മിനിമം ഒരു 1,00,000 രൂപ കിട്ടണം. ആ സ്ഥാനത്താണ് 7,500 രൂപയോ അല്ലെങ്കിൽ പരമാവധി 35,000 രൂപയോ നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് ഗ്രാന്റ് ആയി കിട്ടുന്നത്. അവരത് വാങ്ങുന്നു, അതൊരു നല്ല മാർക്കറ്റ് തന്നെയാണ് പുസ്തകത്തിന്റെ. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു പുസ്തക പ്രസാധകന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്ക് അനവധിയായ മേഖലകൾ, പ്രത്യേകിച്ചും കോവിഡ് കാലത്തിന് ശേഷം പുസ്തക പ്രസാധന രംഗത്തേക്ക് വന്നിരുന്ന പൈസ ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, മറ്റ് സ്ഥാപനങ്ങളൊക്കെ പുസ്തകങ്ങൾ വാങ്ങി ഗ്രന്ഥശാലകൾക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് വലിയ തോതിലുണ്ടായിരുന്നത് ഇപ്പം ഏതാണ്ട് ചെറിയ തോതിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതൊരു വളരെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത്.
1: ഇങ്ങനെ പുസ്തക പ്രസാധകൻ എന്ന നിലയിൽ ഈ പ്രസിദ്ധീകരണ രംഗത്തുണ്ടായിട്ടുള്ള നിരവധി മാറ്റങ്ങളും വെല്ലുവിളികളും അനുഭവങ്ങളും ഒക്കെയാണ് നമ്മോട് പങ്കുവച്ചു ഇത്രയും നേരം ഇരുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനോട് കൂടി അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ദിവസം എനിക്ക് എന്റെ പേഴ്സണൽ എന്ന് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നുന്ന വെച്ചാൽ, മികച്ചതെന്ന് തോന്നിയ ഒരു കൃതി, ഇപ്പം സൈന്ധവ ബുക്സിന് മികച്ചതെന്ന് തോന്നിയ ഒരു കൃതി, അത് വിപണിയിൽ പരാജയപ്പെട്ടു പോയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
0: അത് തീർച്ചയായിട്ടും എല്ലാ പ്രസാധകർക്കും ഒന്നല്ല, ഒന്നിലധികം പുസ്തകങ്ങൾ അങ്ങനെ ഉണ്ടാവും. നമ്മൾ മികച്ചതായിരിക്കും ഇത്, എല്ലാവരും വാങ്ങും, എല്ലാവരും വായിക്കും, എല്ലാവരും ആ പുസ്തകം നെഞ്ചേറ്റു എന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം 1000 കോപ്പി അച്ചടിച്ചിട്ട് 250 കോപ്പി പോലും വിൽക്കാതെ
1: പോയതുകൊണ്ട്
0: പോയ അനുഭവം
1: അങ്ങനെയുണ്ട്,
0: പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
1: കുറേ അധികം നേരമായിട്ട് ഇങ്ങനെ നമ്മളതിനെ കുറിച്ച് കുറേ വിശേഷങ്ങളാണ് സമാഗമത്തിലൂടെ ശ്രീ കെ ജി അജിത് കുമാർ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടാ, നമുക്ക് എവിടെയാണ് താമസം, കുടുംബം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ.
0: ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ നല്ല ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് വളർന്നത്. അതിനുശേഷം ഞങ്ങൾ കൊല്ലത്തേക്ക് താമസം മാറ്റി, അച്ഛൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊല്ലത്തേക്ക് താമസം മാറ്റുകയും അതിനുശേഷം ഞാനൊരു 20 വർഷമായിട്ടിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ 3 പ്രദേശത്തെ താമസിക്കാനായിട്ട് മാറിയിട്ടുണ്ട്. ഈ 3 പ്രദേശത്ത് താമസിക്കുമ്പോഴും എനിക്കേറെ ഇഷ്ടം, ഞാൻ ഏറ്റവും കുറച്ച് നാൾ മാത്രം ജീവിച്ച, എൻ്റെ ബാല്യവും കൗമാരവും എന്ന് പറയാൻ പറ്റത്തില്ല, ബാല്യകാലം ചെലവഴിച്ച പത്തനംതിട്ടയിലെ നാരങ്ങാനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ പ്രതീക്ഷയോട് നോക്കിയിരിക്കുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊല്ലമാണെന്ന് പറയും എന്ന് പറയുന്നത്
0: പറയുമ്പോഴേ വർഷത്തിൽ 1-2 തവണയെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ ഈ മഞ്ഞൊക്കെ തുടങ്ങുന്ന ഒരു കാലത്ത് സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ വൃശ്ചിക മാസം എന്ന് പറയും, വൃശ്ചിക മാസത്തിൽ ഞാൻ പലതവണ ഈ എൻ്റെ പത്തനംതിട്ടയിലേക്ക് പോവുകയും പണ്ടൊക്കെ ഏതെങ്കിലും ബന്ധുവീടുകളിൽ താമസിച്ച് രാവിലേക്ക് ഇറങ്ങി നടക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഞാൻ പത്തനംതിട്ട താമസിച്ചിട്ട് രാവിലെ ഞാൻ പഠിച്ച സ്കൂളിലേക്ക്, അത് രാവിലെ പോവും, 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. ഞാൻ പഠിച്ച ആ പ്രദേശത്തെ അലിങ്കൽ MDLP സ്കൂളിലും സെന്റ് മേരീസ് സ്കൂളിലും ഒക്കെ പോയിട്ട് അതിന്റെ പടിക്കെട്ടിലിരിക്കുകയും അതുവഴി നടക്കുകയും, അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിൽ ഈ കറുക പോലെയുള്ള ചെറിയ ചെടികളിൽ ഈ തുഷാര കണങ്ങളൊക്കെ
1: മഞ്ഞുതുള്ളി
0: ഇങ്ങനെ
1: ഇരിക്കും.
0: സൂര്യൻ ഉദിച്ചു വരുമ്പോ അതിനകത്തുണ്ടാകുന്ന ONV കവിതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒക്കെ അനുഭവപ്പെടും. അതുവഴിയൊക്കെ നടക്കുക, അത് ആരെങ്കിലും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഒന്നുമല്ല, എന്റെ ഒരു സന്തോഷത്തിന്
1: ആത്മനിർവൃതിക്ക്
0: വേണ്ടി. ഞാനീ പറഞ്ഞ പിന്നെ മഞ്ഞുതുള്ളികൾ ഒട്ടിയിരിക്കുന്ന പിന്നെ പുൽക്കുടികളൊന്നും മാത്രമൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾ, ആ കെട്ടിടത്തിൻ്റെ വരാന്ത, ബസ് സ്റ്റോപ്പ്, പിന്നെ കലിങ്ക്, നമ്മൾ എപ്പോഴോ വിരിഞ്ഞിട്ടുള്ള ചില പൂക്കൾ, അത് ഉണ്ടായിരുന്ന ചെടികൾ, അതൊന്നും ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവില്ല, എങ്കിലും അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും.
1: അതെ അതെ. അല്ലെങ്കിൽ ചേട്ടാ, നമുക്ക് എപ്പോഴും നമ്മുടെ ഏത് മെമ്മറിയാണ് ഒരിക്കലും മായാതെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴും ബാല്യവുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്, ബാല്യകാല സുഹൃത്തുക്കൾ, ബാല്യകാലം, അന്നത്തെ കളിക്കൂട്ടുകാര്, അല്ലെ, അന്നത്തെ നമ്മുടെ കളികൾ, അന്നത്തെ നമ്മൾ കളിച്ചു നടന്ന ആ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ ഈ ഏജിൽ എത്തി നിൽക്കുമ്പോഴും നമുക്ക് മായാതെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം നമുക്ക് അപ്പം നമ്മൾ സമാഗമത്തിൻ്റെ ഒരു വൈൻഡപ്പ് സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പം ഇത്രയും നേരം സ്റ്റുഡിയോയിലെത്തി കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ഇനി ഒരുപാട് ഒരുപാട് നമുക്ക് കേൾക്കണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ സമാഗമത്തിൻ്റെ സമയം ആയിരിക്കുകയാണ്. അപ്പം ഇവിടെ എത്തി റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് സമാഗമത്തിലൂടെ ഇത്തരം അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച അജിത് ഏട്ടന് ഒത്തിരി നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഭാഗമായി ഒരുപാട് നന്ദി അറിയിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും എല്ലാവരോടും പറയുകയാണ്.
1: സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെ സാന്നിധ്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ളവരാണ് നമ്മളുടെ അധ്യാപകർ. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകർ, തെറ്റുകൾ തിരുത്തി തന്നവർ, നമ്മളിൽ നമ്മൾ പോലും കാണാത്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിനക്ക് കഴിയും എന്ന് ആത്മവിശ്വാസം പകർന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ആദരവും നന്ദിയും അർപ്പിക്കാനുള്ള ഒരു ദിനമാണ് ഒക്ടോബർ 5, വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1966 ഒക്ടോബർ 5 യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ചേർന്ന് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന സുപ്രധാന ശുപാർശ അംഗീകരിച്ചത്. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ പരിശീലനം, നിയമനം, തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാനദണ്ഡം രൂപപ്പെടുത്തുന്നതായിരുന്നു ഈ ശുപാർശയുടെ ലക്ഷ്യം. പിന്നീട് 1994 മുതൽ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കാനും അവരുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമുള്ള ദിനമാണിത്. അറിവിന്റെ ആദ്യ വെളിച്ചം പകർന്നു തന്ന, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിച്ച്, ആത്മവിശ്വാസത്തോടെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കിയ അധ്യാപകരെയെല്ലാം ഈ ദിനത്തിൽ നന്ദിയോടെ ഓർക്കാം. അറിവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ലോക അധ്യാപക ദിന ആശംസകൾ. ഗുരുസ്മരണയോടെ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.
1: ടക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള

0: 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ഭീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറു വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
5: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
2: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെ കാണാൻ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: சாந்தை. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം പ്രത്യേക ആരോഗ്യ അവബോധ പരിപാടി. അവതരണം കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഓബ്സ്റ്റട്രീഷ്യൻ ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എന്റെ പേര് ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ, കൺസൾട്ടന്റ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രട്ടീഷ്യൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PMOS എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏകദേശം 5-ൽ 1 സ്ത്രീയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് PMOS അഥവാ PCOS. ഇതുവരെ നമ്മൾ PCOS എന്ന് വിളിച്ചിരുന്ന അതേ അവസ്ഥ തന്നെയാണ് PMOS എന്ന് ഇപ്പോൾ നമ്മൾ മാറി വിളിക്കുന്നതും. ക്രമം തെറ്റിയ ആർത്തവം, കുറയാത്ത ശരീരഭാരം, മുഖക്കുരു എന്നിവയാണ് ഇതിന്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. PMOS അണ്ഡാശയത്തിന്റെ മാത്രം ഒരു രോഗമല്ല, ഇതൊരു ഹോർമോൺ മെറ്റബോളിക് അവസ്ഥയാണ്. പേര് മാറ്റിയതിന്റെ കാരണവും ഇത് തന്നെയാണ്. അണ്ഡാശയത്തിലെ മുഴകളല്ല, ശരീരത്തിലെ മൊത്തത്തിലുള്ള മെറ്റബോളിക് പ്രശ്നമാണ് ഇതിന്റെ കാതൽ. വളരെ ലളിതമായി പറഞ്ഞാൽ, ശരീരം ആൻഡ്രോജൻ എന്ന പുരുഷ ഹോർമോണുകൾ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്നു. സ്ത്രീകളിൽ ആൻഡ്രോജൻ ഉണ്ടാവും, പക്ഷെ അത് അളവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിനോട് ശരീരം പ്രതിരോധം കാണിക്കുന്നതും ആണിതിൻ്റെ മൂല കാരണം. ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് അണ്ഡാശയത്തിൻ്റെ സ്വാഭാവിക മാസചക്രത്തെ താളം തെറ്റിക്കുന്നു. അതുകൊണ്ട് തന്നെ അണ്ഡം കൃത്യമായി പുറത്തു വരാതെയും ആർത്തവം ക്രമം തെറ്റുകയും ചെയ്യുന്നു. പഴയ പേരിലെ ഈ പോളിസിസ്റ്റിക് എന്ന വാക്ക് പലപ്പോഴും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവ വളർച്ച പൂർത്തിയാകാത്ത ചെറിയ ഫോളിക്കിളുകളാണ്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ക്രമം തെറ്റിയ ആർത്തവം, അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കൽ മാത്രം വരുന്ന ആർത്തവം, മുഖത്തും നെഞ്ചിലും വയറ്റിലും അമിതമായ രോമ വളർച്ച, മുഖക്കുരുവും എണ്ണമയവുമുള്ള ചർമ്മം, തലമുടി കൊഴിച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ തലമുടി കനം കുറയൽ, ശരീരഭാരം കൂടുന്നത്, പ്രത്യേകിച്ച് വയറിന് ചുറ്റും കഴുത്തിലും കക്ഷത്തിലും കറുത്ത മൃദുവായ ചർമ്മപ്പാടുകൾ, അതിന് അക്യാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നു, പിന്നെ ഗർഭധാരണത്തിൽ ബുദ്ധിമുട്ട് എന്നിവയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം ഉണ്ടാകണമെന്നില്ല. 2-3 ലക്ഷണങ്ങൾ ഒപ്പം അൾട്രാസൗണ്ട് സ്കാൻ, രക്തപരിശോധന എന്നിവ ചേർന്നാൽ നമുക്ക് രോഗനിർണയം സാധ്യമാണ്. മെലിഞ്ഞ സ്ത്രീകൾക്കും PMOS വരാം. PMOS എന്നത് ആർത്തവത്തെയോ ഗർഭധാരണത്തെയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ശ്രദ്ധിക്കാതെ വിട്ടാൽ ഇത് ഭാവിയിലേക്ക് മറ്റു പല അസുഖങ്ങൾക്കും സാധ്യത കൂട്ടുന്നു. Type 2 പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും, ഫാറ്റി ലിവർ, ഉറക്കത്തിലുണ്ടാവുന്ന ശ്വാസതടസ്സം, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ആർത്തവം അപൂർണമായതിനാൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് കനം കൂടുന്നത്, പിന്നെ ഉത്കണ്ഠ, വിഷാദം എന്നിവയെല്ലാം PMOS നമ്മൾ ചികിത്സിക്കാതെ അല്ലെങ്കിൽ നോക്കാതെ വിട്ടാൽ ഭാവിയിലേക്ക് വരാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് PMOS ആജീവനാന്ത അവസ്ഥയാണ് എന്ന് പറയുന്നത്. പക്ഷേ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരവസ്ഥയെ നമ്മൾ നേരത്തെ കണ്ടെത്തുകയും നമ്മൾ ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 5 മറ്റസുഖങ്ങൾ വരുന്നതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. നേരത്തെ ശ്രദ്ധിച്ചാൽ 10 ആരോഗ്യം നമുക്ക് നോർമൽ അവസ്ഥയിൽ സംരക്ഷിക്കാം. PMOS-നുള്ള ആദ്യത്തെയും ഏറ്റവും നല്ലതുമായ ചികിത്സ മരുന്നുകളല്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിൽ ആഹാരം, വ്യായാമം ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആഹാരം നമുക്ക് കഴിക്കാം? നമ്മളൊരു ഫാൻസി ആഹാര രീതി ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കുറച്ച് ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതാണ് നോക്കേണ്ട കാര്യം. അതായത് നമ്മൾ പ്ലേറ്റ് മെത്തേഡാണ് നോർമലി പറയുക. ഒരു പ്ലേറ്റ് എടുത്താൽ അതിനെ 4 വിഭജിക്കുക. വിഭജിച്ച് അതിനകത്ത് 1/2 അന്നജം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അരി, ഗോതമ്പ്, മറ്റ് ചെറുധാന്യങ്ങൾ, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളത് 1/2 വയ്ക്കുക. ബാക്കി 1/2 നമ്മൾ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ, അതായത് മുട്ട, പനീർ, പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള പ്രോട്ടീൻ, ഇറച്ചി, മീൻ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ 1/2 വയ്ക്കുക. ബാക്കിയുള്ള 1/2 നമ്മൾ വെജിറ്റബിൾസ്, സാലഡ് അതെല്ലാം വയ്ക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ ഡയറ്റ് ഇരിക്കുന്നത്. പിന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ളതെല്ലാം മാസത്തിലൊരിക്കലോ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ചോ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫൈബർ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തവിട് കളഞ്ഞ അരി, പിന്നെ പയറുവർഗ്ഗങ്ങൾ, അവയിലൊക്കെ ധാരാളം ഫൈബറുണ്ട്. ആ ഫൈബറുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഇലക്കറിയെങ്കിലും നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ കൃത്യസമയം

ഭക്ഷണം കഴിക്കുക. ചോറ് കുറച്ചും പച്ചക്കറികൾ കൂടുതലായും വിളമ്പുന്ന നമ്മുടെ പരമ്പരാഗത കേരള ഭക്ഷണ രീതി തന്നെ ഇതിന് വളരെ യോജിച്ചതാണ്. പിന്നെ വരുന്നത് വ്യായാമമാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ്, അതായത് ഒരു ദിവസം 40 മിനിറ്റ് വെച്ച് ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ്, നീന്തൽ, യോഗ, സൂംബ ഡാൻസ്, നൃത്തം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർഷൽ ആർട്സ്, ഇവയെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടണം. ശരീരഭാരത്തിന്റെ ഒരു 5 മുതൽ 10% വരെ കുറച്ചാൽ പോലും പല സ്ത്രീകളിലും ആർത്തവം ക്രമപ്പെടുകയും ഹോർമോൺ നില മെച്ചപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ടൊരു റിസൾട്ട് ആവശ്യമില്ല. നമുക്ക് ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങുക, അത് സ്ഥിരതയോടെ ചെയ്യുക എന്നതിലുള്ളതാണ് പ്രാധാന്യം. പിന്നെ PMOS ഉള്ളവർക്ക് ശരീരഭാരം കുറയ്ക്കുക എന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയും കൂടെയാണ്. അപ്പം ആ ഒരു സ്ഥിരതയാണ് നമ്മൾ ഇതിൽ നിലനിർത്തേണ്ടത്. 7-8 മണിക്കൂർ ഉറക്കവും ദിവസവും അല്പം ശാന്തമായ സമയവും നാം നമുക്ക് വേണ്ടി കരുതിയിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും PMOS വേഴ്സൺ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതിയാകാതെ വരുമ്പോൾ സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗങ്ങൾ നമുക്ക് ഉണ്ട്. ആർത്തവം ക്രമപ്പെടുത്തുവാനും മുഖക്കുരുവും രോമവളർച്ചയും കുറയ്ക്കാനും ഹോർമോൺ ഗുളികകൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്തുവാൻ മെറ്റ്ഫോർമിൻ പോലുള്ള മരുന്നുകൾ, പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോമവളർച്ചയ്ക്ക് ആന്റി ആൻഡ്രോജൻ മരുന്നുകൾ, ഗർഭം ആഗ്രഹിക്കുന്നവർക്ക് അണ്ടോത്പാദനം പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ, അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകളും നമുക്കിപ്പം അവൈലബിൾ ആണ്. ചികിത്സ എപ്പോഴും ഓരോ വ്യക്തിക്കും അനുസൃതമായിരിക്കും. ഗർഭധാരണമോ വന്ധ്യതയോ ആണ് പ്രശ്നമെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നാം തേടേണ്ടത്. പ്രധാന പ്രശ്നം ആർത്തവമാണെങ്കിൽ അതിനനുസരിച്ചും ചർമ്മമാണെങ്കിൽ മറ്റൊരു രീതിയിലുമാണ് ചികിത്സ പോകുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ മരുന്ന് തുടങ്ങരുത്. എല്ലാ വശങ്ങളും പരിഗണിക്കുന്ന ഒരു ഡോക്ടറെ കാണുക, എന്നിട്ട് മാത്രം വേണ്ട രീതിയിലുള്ള ചികിത്സകൾ തുടങ്ങുക. PMOS ഉള്ളത് കൊണ്ട് ഒരിക്കലും ഗർഭിണിയാകില്ല എന്ന് പല സ്ത്രീകളും ഭയപ്പെടുന്നു. പക്ഷെ ഇത് ശരിയല്ല. PMOS ഉള്ള മിക്ക സ്ത്രീകൾക്കും അമ്മയാകാൻ കഴിയും. ചിലർക്ക് ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം വരുത്തുമ്പോൾ തന്നെ അണ്ടോത്പാദനം ക്രമമാകുകയും സാധാരണ രീതിയിലുള്ള ഗർഭധാരണം സാധിക്കുകയും ചെയ്യും. ഇനി അങ്ങനെ 1 വർഷത്തോളം ശ്രമിച്ചിട്ടും ആവാത്ത ആൾക്കാർക്ക് വൈദ്യസഹായത്തോടെ അണ്ടോത്പാദനം പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ എടുത്തതിന് ശേഷം ഗർഭിണിയാകാൻ സാധിക്കും. PMOSനെ കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകൾ സാധാരണ കേൾക്കുന്നത് അണ്ടാശയത്തിൽ മുഴകളുണ്ട്, ശസ്ത്രക്രിയ വേണം. അങ്ങനെയല്ല, ശസ്ത്രക്രിയ വളരെ അപൂർവമായി മാത്രമേ PMOSൽ വേണ്ടി വരാറുള്ളൂ. അതുപോലെ ഒറ്റ ഗുളിക കൊണ്ട് PMOS മാറും, അല്ല, അത് നിയന്ത്രിക്കാവുന്നതാണ്. നമുക്ക് മരുന്നുകളൊന്നും എടുത്തില്ലെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതശൈലിയിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി അത് പറ്റിയില്ലെങ്കിൽ മാത്രം മരുന്നുകൾ എടുത്താൽ മതി. തടിയുള്ളവർക്ക് മാത്രമേ PMOS വരൂ, അങ്ങനെയല്ല. വളരെ മെലിഞ്ഞിരിക്കുന്നവർക്കും PMOS വരാറുണ്ട്. PMOS ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ടാകില്ല എന്നത് ഒരു അബദ്ധ ധാരണയാണ്. മിക്കവർക്കും ഓവുലേഷൻ കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ തന്നെ കുഞ്ഞുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വൈദ്യസഹായം എടുത്താൽ മാത്രം മതി. ഇനി ഇത് കേട്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കളോടാണ്. യൂഷ്വലി PMOS എന്ന അവസ്ഥ നമുക്ക് അഡോളസന്റ് ഏജിൽ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ കുട്ടികളിൽ മാസമുറ തെറ്റി വരിക, അമിതമായിട്ടുള്ള രോമവളർച്ച, മുഖത്ത് മുഖക്കുരു വരിക, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുകയും അത് രോഗം നിർണയിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അത് നൃത്തമാകട്ടെ, അല്ലെങ്കിൽ ഓട്ടമോ ചാട്ടമോ, അല്ലെങ്കിൽ കളിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിക്കാനോ, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പഠനത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. കാരണം അത് മാനസികവും ശാരീരികവുമായി അവരെ ഭാവിയിൽ ഒത്തിരിയേറെ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ഒരു ശീലമാക്കി ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ നല്ല ഭക്ഷണ രീതി ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ, മൈദ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം പരമാവധി

0: നിയന്ത്രിക്കുകയും ചെയ്യുക. സൗമ്യമായ നേരത്തെ നൽകുന്ന മാർഗനിർദ്ദേശം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിലും ആത്മവിശ്വാസത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ PMOS സാധാരണമാണ്. ഞാൻ പറഞ്ഞു, 5 സ്ത്രീകളിൽ ഒരാൾക്ക് PMOS ഉണ്ട്. പക്ഷേ നല്ല കാര്യം, അത് നിയന്ത്രിക്കാവുന്നതാണ്. അതിൽ പേടിക്കേണ്ട കാര്യമില്ല. നന്നായി ഭക്ഷണം കഴിക്കുക, ദിവസവും വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, ഡോക്ടറെ കൃത്യമായി കാണുക, നിങ്ങളുടെ ശരീരഭാരം നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് ആണോ എന്നത് നോക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെയും നമുക്ക് ഒരു പരിധിവരെ PMOS വരുതിയിൽ നിർത്താം. അതിൽ കവിഞ്ഞുള്ളത് ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. PMOS നിങ്ങളുടെ ശരീരം നിങ്ങൾക്കെതിരല്ല, അല്പം കരുതൽ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ശരീരം. ശ്രദ്ധിച്ചു കേട്ടതിന് നന്ദി. നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ സ്ത്രീകളെയും നന്നായി പരിപാലിക്കുക. നന്ദി, നമസ്കാരം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രത്യേക ആരോഗ്യ അവബോധ പരിപാടി. അവതരണം കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഓബ്സ്റ്റെട്രീഷ്യൻ ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ടെക്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക്ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക്ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9

0: 30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെ സാന്നിധ്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ളവരാണ് നമ്മളുടെ അധ്യാപകർ. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകർ, തെറ്റുകൾ തിരുത്തി തന്നവർ, നമ്മളിൽ നമ്മൾ പോലും കാണാത്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിനക്ക് കഴിയും എന്ന് ആത്മവിശ്വാസം പകർന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ആദരവും നന്ദിയും അർപ്പിക്കാനുള്ള ഒരു ദിനമാണ് ഒക്ടോബർ 5, വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1966 ഒക്ടോബർ 5 യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ചേർന്ന് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന സുപ്രധാന ശുപാർശ അംഗീകരിച്ചത്. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ പരിശീലനം, നിയമനം, തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാനദണ്ഡം രൂപപ്പെടുത്തുന്നതായിരുന്നു ഈ ശുപാർശയുടെ ലക്ഷ്യം. പിന്നീട് 1994 മുതൽ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കാനും അവരുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമുള്ള ദിനമാണിത്. അറിവിന്റെ ആദ്യ വെളിച്ചം പകർന്നു തന്ന, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിച്ച്, ആത്മവിശ്വാസത്തോടെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കിയ അധ്യാപകരെയെല്ലാം ഈ ദിനത്തിൽ നന്ദിയോടെ ഓർക്കാം. അറിവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ലോക അധ്യാപക ദിന ആശംസകൾ. ഗുരുസ്മരണയോടെ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

0: നിഷ എവിടേക്ക് എത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കിയ നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. ഗർഭകാലം ആഘോഷമാക്കാൻ

ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7

0: കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ല് പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടു നിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലുമുണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9899 3919 1927.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

బై బై కేల్కు రేడియో శాంతనం 90.4 FM.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെ സാന്നിധ്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ളവരാണ് നമ്മളുടെ അധ്യാപകർ. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകർ, തെറ്റുകൾ തിരുത്തി തന്നവർ, നമ്മളിൽ നമ്മൾ പോലും കാണാത്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിനക്ക് കഴിയും എന്ന് ആത്മവിശ്വാസം പകർന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്കു വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ആദരവും നന്ദിയും അർപ്പിക്കാനുള്ള ഒരു ദിനമാണ് ഒക്ടോബർ 5, വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1966 ഒക്ടോബർ 5 യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ചേർന്ന് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന സുപ്രധാന ശുപാർശ അംഗീകരിച്ചത്. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ പരിശീലനം, നിയമനം, തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാനദണ്ഡം രൂപപ്പെടുത്തുന്നതായിരുന്നു ഈ ശുപാർശയുടെ ലക്ഷ്യം. പിന്നീട് 1994 മുതൽ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കാനും അവരുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമുള്ള ദിനമാണിത്. അറിവിന്റെ ആദ്യ വെളിച്ചം പകർന്നു തന്ന, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിച്ച്, ആത്മവിശ്വാസത്തോടെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കിയ അധ്യാപകരെയെല്ലാം ഈ ദിനത്തിൽ നന്ദിയോടെ ഓർക്കാം. അറിവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ലോക അധ്യാപക ദിന ആശംസകൾ. ഗുരുസ്മരണയോടെ

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കാർഷിക വൃത്തി ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കൃഷിയിലേക്ക് നയിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ നയം സ്വാഗതാർഹമാണെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ നേതൃയോഗം അഭിപ്രായപ്പെട്ടു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ഷിഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബദറുദ്ദീൻ പുതുവൽ അധ്യക്ഷത വഹിച്ചു. വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ കൊല്ലം SN കോളേജിൽ നടന്നു. വിഷ്ണുമോഹൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SLIJU അധ്യക്ഷത വഹിച്ചു. തീരദേശത്ത് പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാൻ പന്മന പഞ്ചായത്ത് തീരദേശ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ, SPC കേഡറ്റുകൾ എന്നിവർ ചേർന്ന് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിന് സമീപത്തെ കടൽ തീരമാണ് വൃത്തിയാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. കൊല്ലം കൈറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ 8, 9, 10, 11 തീയതികളിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പട്ടം ദിനാഘോഷ പരിപാടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട യോഗം സ്വാഗത സംഘം ചെയർമാനും മേയറും

0: മായ എ കെ ഹഫീസിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പട്ടംപറത്തിൽ പട്ടം പ്രദർശനം, കുട്ടികൾക്കായുള്ള വിവിധ മത്സരങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ, നൃത്ത പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. 8 മുതൽ 11 വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കും. സമാപന പരിപാടി കൊല്ലം ബീച്ചിൽ നടത്തും. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ 8-9 തീയതികളിൽ നടത്തിയ കേറ്റഡ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ 8 വരെ രാവിലെ 10:30 മുതൽ 4 മണി വരെ നടത്തും. സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും കേറ്റഡ് ഹൗൾ ടിക്കറ്റിന്റെയും അസലും പകർപ്പും കൊണ്ടുവരണം. സർവീസ് ബുക്കിന്റെ പേജുകൾ ഹാജരാക്കുന്നവർ എല്ലാ യോഗ്യതകളും സർവീസ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തണം. 15-ാം പഞ്ചവത്സര പദ്ധതി അഭിപ്രായ രൂപീകരണ ജില്ലാതല യോഗം നാളെ നടക്കും. വനം വന്യജീവി നൈപുണ്യ വികസന മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന യോഗത്തിൽ വനിതാ ശിശുവികസന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ കെ എം ചന്ദ്രശേഖർ ആമുഖ പ്രഭാഷണം നടത്തും. 15-ാം പഞ്ചവത്സര പദ്ധതി പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയുടെ പ്രധാന വികസന മുൻഗണനകളും കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യുന്നതിനായാണ് ജില്ലയിലെ മന്ത്രിമാർ, MPമാർ, MLAമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ചേരുന്നത്. ആസൂത്രണ ബോർഡ് അംഗങ്ങളും മറ്റ് പ്രമുഖരും യോഗത്തിൽ പങ്കെടുക്കും. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
5: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
4: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
5: അർച്ചന ഫൈനാൻസോ?
4: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
5: വിശ്വസിക്കാവുന്നതാണോ?
4: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
6: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
4: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
6: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ

0: ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 5. പോർച്ചുഗൽ റിപ്പബ്ലിക് ആയതും കമ്പ്യൂട്ടർ പഠനം സുഗമമാക്കാൻ വില കുറഞ്ഞ ടാബ് ഇന്ത്യ വിപണിയിൽ ഇറക്കിയതും അന്ന മൽഹോത്ര സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസറായി ചുമതലയേറ്റതുമൊക്കെ ഒരു ഒക്ടോബർ 5. ഒക്ടോബർ 5 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 5. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. 1994 മുതലാണ് അധ്യാപക ദിനം ആചരിച്ചു വരുന്നത്. അധ്യാപകരുടെ സ്റ്റാറ്റസ് സംബന്ധിച്ച് 1966 യുനെസ്കോ INO ശുപാർശയിൽ ഒപ്പുവെച്ചതിന്റെ സ്മരണാർത്ഥം അധ്യാപക ദിനം ആചരിക്കുന്നു. ഈ ശുപാർശയിൽ വിദ്യാഭ്യാസ പേഴ്സണൽ പോളിസി, റിക്രൂട്ട്മെന്റ് പ്രാരംഭ പരിശീലനം, അധ്യാപകരുടെ തുടർ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ വിവരിക്കുന്നു. പോർച്ചുഗൽ റിപ്പബ്ലിക് ആയത് 1910 ഒക്ടോബർ 5. കമ്പ്യൂട്ടർ പഠനം സുഗമമാക്കാൻ വില കുറഞ്ഞ ടാബ് ഇന്ത്യ വിപണിയിൽ ഇറക്കിയത് 2011 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. യൂറോപ്യൻ കാത്തലിക് രാജ്യങ്ങളിൽ ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നത് 1582 ഒക്ടോബർ 5. കൊൽക്കത്തയിൽ 60,000 ജനങ്ങളുടെ ജീവൻ അപഹരിച്ച ചുഴലിക്കാറ്റ് ദുരന്തം ഉണ്ടായത് 1864 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. ഭാരതീയ ജനസംഘം നിലവിൽ വന്നത് 1951 ഒക്ടോബർ 5. രാഷ്ട്രീയ സ്വയം സേവക സംഘമായ RSS ദേശീയ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായി. 1951 മുതൽ 1977 വരെ നിലനിന്ന ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനസംഘം. അന്ന മൽഹോത്ര സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസറായി ചുമതലയേറ്റത് 1951 ഒക്ടോബർ 5. 1989 ഒക്ടോബർ 5 ജസ്റ്റിസ് M. ഫാത്തിമ BVയെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചത്. സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് M. ഫാത്തിമ BV.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹാ.

വിഭൂതി വർണ്ണന പ്രകൃതം തുടരുന്നു. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. സർവവൃക്ഷാണാം മധ്യേ, സകല വൃക്ഷങ്ങളുടെയും കൂട്ടത്തിൽ ഭഗവാൻ ഏതിനെയാണ് താനെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഈ വൃക്ഷത്തെ നിങ്ങൾ ചിന്തിച്ചോളൂ, ധ്യാനിച്ചോളൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്, അത് അശ്വത്ഥ വൃക്ഷത്തെയാണ്. അശ്വത്ഥ വൃക്ഷത്തെ പരാമർശിക്കുന്നതിന് കാരണം ഉപനിഷത്ത് ഈ അശ്വത്ഥ വൃക്ഷത്തെ നല്ലൊരു ദൃഷ്ടാന്തമായിട്ട്, മെറ്റഫോ രൂപകമായി ചിത്രീകരിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അന്വയിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദിസ് കോംപ്ലക്സിറ്റി ഓഫ് ദിസ് യൂണിവേഴ്സ്, അതിന് നല്ലൊരു മെറ്റഫോ അശ്വത്ഥമാണ് ആ നിലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വിവാഹിതരായി കഴിഞ്ഞാൽ അശ്വത്ഥ വൃക്ഷത്തെ വലയം ചെയ്യുക എന്ന ഒരു സമ്പ്രദായമുണ്ട്. സംസാരത്തിന്റെ പ്രകൃതം അങ്ങനെയാണ് എന്ന് പറയാം. ഒരു കൊച്ചു വിത്തിൽ നിന്ന് പടർന്ന് പന്തലിച്ച് വളർന്നു നിൽക്കുന്ന ഒരു വൃക്ഷം, ആ ഒരു ബോധ്യത്തോടുകൂടി വേണം ഇവിടെ വ്യവഹരിക്കാൻ, വിഹരിക്കാൻ അതിന് സൂചന നൽകുന്നു. ഏതായാലും ഈ പ്രകാരത്തിലൊക്കെ അശ്വത്ഥ വൃക്ഷം, ഉപനിഷത്തിൽ അശ്വത്ഥ വൃക്ഷത്തെ ഈ നിലയിൽ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തത്വമസി ഉപദേശം 9 പ്രാവശ്യമാണ് ഉപദേശിക്കുന്നത്. ചാന്തോക്യ ഉപനിഷത്തിലെ തത്വമസി എന്നുള്ള ഉപദേശം 9 പ്രാവശ്യം ആവർത്തിക്കുന്നു. അവിടെ ഒരു ദൃഷ്ടാന്തമായിട്ട് എടുത്തിട്ടുള്ളത് അശ്വത്ഥ വൃക്ഷത്തിന്റെ വിത്തിനെയാണ്. അതിങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ച് പോകുമ്പോൾ അവസാനം വാട്ട് യു സീ, എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് നിരാകരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ഗുരു പറയുന്നു, തത് ത്വമസി, ആ ഒന്നുമില്ലായ്മ എന്ന ശൂന്യതയെയും പ്രകാശിപ്പിക്കുന്ന തത്വമാകുന്നു നീ. അതാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചമായിട്ട് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടതും അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദേവർഷീണാം ച നാരദഃ, ദേവർഷികളുടെ കൂട്ടത്തിൽ നാരദനാകുന്നു. മന്ത്രദർശിത്വാത് ഋഷിത്വം പ്രാപ്ത, മന്ത്രത്തെ ദർശിച്ചതുകൊണ്ട് നാരദർക്ക് ഋഷിഭാവവും കൈവന്നിട്ടുണ്ട്. ദേവർഷീണാം ച നാരദഃ, നാരദര് ബ്രഹ്മാവിന്റെ മാനസ പുത്രനായിട്ട് ത്രിഭുവനങ്ങളിലും സാധകന്മാരെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ടിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മഹാത്മാവൻ. ഇപ്പോഴും നാരദരുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എന്ന് പറയാം. എപ്പോഴൊക്കെ സാധനാ വിഷയത്തിൽ ഒരു സന്ദേഹം ഉണ്ടാകുന്നുവോ, അല്ലെങ്കിൽ ഒരു ആശങ്ക തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഭയം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു മാർഗം വ്യക്തമല്ല എന്ന ഒരു ആശങ്ക തോന്നുന്നു, ആ സമയത്തൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തില് ശ്രീ നാരദര് പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന് പറയാം. പ്രൊവൈഡഡ് വി ഹാവ് ടു റെസ്പെക്ട് നാരദരെ, നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. പകരം നാരദർ എന്ന് കേൾക്കുമ്പോഴേക്കും ഉടനെ ഒരു അസൂയ കുക്ഷിയാണ്, അതുപോലെ കലഹപ്രിയനാണ് ആ നിലയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വലിയ ഗുരുനിന്ദയാണ് എന്ന് പറയാം. നമ്മുടെ മുഖ്യ ഇതിഹാസമായിട്ടുള്ള വാൽമീകി രാമായണ രചനയ്ക്ക് നിദാനമായത് നാരദരുടെ ഉപദേശമാണ്. വാൽമീകി മഹർഷിക്ക് രാമകഥ സംഗ്രഹിച്ച്, രാമചരിതം സംഗ്രഹിച്ച് ഉപദേശിച്ചത് നാരദ മഹർഷിയാണ്. അതുപോലെ ഏറെ കൊണ്ടാടപ്പെടുന്ന ഒരു പുരാണമാണ് ശ്രീമദ് മഹാഭാഗവതം. ഈ ഭാഗവത രഹ

സസ്യം അത് ബ്രഹ്മാവിൽ നിന്ന് ശ്രവിച്ച നാരദരാണ് വേദവ്യാസർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ പ്രകാരമൊക്കെ ചൂണ്ടിക്കാണിച്ചത് എന്താണ്? സദ്ഗുരുവാണ് ശ്രീ നാരദർ. ആ നിലയിൽ പരിഗണിച്ചാൽ നാരദാനുഗ്രഹം നമ്മുടെയൊക്കെ സാധനാ യാത്രയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നാരദ ശബ്ദത്തിന് തന്നെ നാരം പരമാത്മ വിഷയകം ജ്ഞാനം ദദാതി ഇതി നാരദ എന്ന വാഗർത്ഥമുണ്ട്. പരമാത്മ വിഷയകമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനാണ് നാരദൻ. ഭക്തി ശാസ്ത്രം എഴുതിയിട്ടുള്ള ഒരു ഋഷിവര്യനും കൂടിയാണ് ശ്രീ നാരദർ. ഗന്ധർവാണാം ചിത്രരഥ, ഗന്ധർവന്മാരുടെ കൂട്ടത്തിൽ. അങ്ങനെ പല ജീവി വിശേഷങ്ങളുണ്ട് എന്ന് പറയാം. വേറെ ഡയമെൻഷൻ എന്ന് ലളിതമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഗന്ധർവന്മാർ ആ കൂട്ടത്തിൽ ഞാൻ ചിത്രരഥനാണ്, ഉത്തമ ഗന്ധർവൻ ചിത്രരഥനാവുന്നു, ചിത്രരഥനാകുന്നു ഞാൻ. ചിത്രരഥനെ പാർത്ഥൻ പരിചയപ്പെടുന്നുണ്ട്. ചില ഈ പാർത്ഥന് 100 അശ്വങ്ങളെ പ്രദാനം ചെയ്തത് ചിത്രരഥൻ എന്ന ഗന്ധർവനാണ്. ചിത്രരഥനുമായിട്ട് മീറ്റ് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ചിത്രരഥൻ അർജുനന്റെ മഹത്വത്തെ അംഗീകരിച്ച് അനുഗ്രഹിച്ച് കുതിരകളെ നൽകി എന്ന് പറയാം. ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി, സിദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാൻ. ജന്മന ഏവ ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യാതിശയം പ്രാപ്താന. സിദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജന്മം കൊണ്ട് തന്നെ അഥവാ ജനിച്ച ഉടനെ തന്നെ സകല അറിവുകൾ കൊണ്ടും അനുഗ്രഹീതരായവരെയും പല സിദ്ധിവിശേഷങ്ങളെ കൊണ്ടും അനുഗ്രഹീതരായവരെയാണ് സിദ്ധന്മാർ എന്ന് പറയാം. അങ്ങനെയുള്ള സിദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാൻ. സാക്ഷാൽ കപിലോ മുനി, സാഖ്യൻ, സാഖ്യം എന്ന ഒരു ദർശന ശാസ്ത്രത്തെ അവതരിപ്പിച്ച കപിലൻ, കപിലനാകുന്നു ഞാൻ. സിദ്ധാനാം കപിലോ മുനി. ഭാഗവതത്തില് കപിലമുനിയുടെ സാഖ്യം പ്രത്യേക പ്രകാരത്തിലാണെങ്കിൽ ശരി അവതരിപ്പിക്കുന്നുണ്ട്. ഭഗവാന്റെ അവതാരമായിട്ട് തന്നെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് നൽകുന്ന ഉപദേശമായിട്ടാണ് അവിടെ നമുക്ക് സാഖ്യം ലഭ്യമാവുന്നത്.

ഉച്ചൈശ്രവസമശ്വാനം വിദ്ധി മാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വാനാം മധ്യേ, അശ്വങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആരാണ്? ഏറ്റവും ശ്രേഷ്ഠമായ കുതിര അത് ദേവേന്ദ്രൻ കൊണ്ടു നടക്കുന്ന കുതിരയാണ്. ആ കുതിരയുടെ പേര് ഉച്ചൈശ്രവസ എന്നാണ്. ഉച്ചൈശ്രവസം അശ്വാനാം, അശ്വങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഹോഴ്സ് പവർ ഒക്കെ ഇരിക്കുന്നു. പിന്നെ കരുത്തുകൊണ്ടും കളറുകൊണ്ടും ഒക്കെ. എവിടെ നിന്ന് സംഭവിച്ചതാണ്? അമൃതോദ്ഭവം, ബാലാഴി മഥന സമയത്ത് സംഭവിച്ചതാണ്. ബാലാഴി എന്നുള്ളത് ഒരു സങ്കല്പമാണ്, അല്ല സങ്കല്പമാണ് ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പിന്നീട് മാനിഫെസ്റ്റഡ് ആയി എന്ന് പറയും. അങ്ങനെ ചില ആവിഷ്കാരങ്ങളൊക്കെ സംഭവിക്കുന്നു. മഥനം എന്നൊക്കെ പറയുന്ന അതിനു വേണ്ടിയുള്ള എഫേർട്ടും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. നമ്മൾ അത്രയൊന്നും വിസ്തരിച്ചു ഇവിടെ പോകുന്നില്ല. ഇവിടെ ഈ ധ്യാന സഹായകമായ ആലംബനങ്ങളെ ഭഗവാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ എടുത്ത് ധ്യാനിക്കാൻ ഒരുപക്ഷെ നമുക്ക് അത്ര ഉത്സാഹം തോന്നിയെന്നും വരില്ല. കാരണം നമുക്ക് നമ്മുടെ ഒരു സാംസ്കാരിക അവബോധത്തിൽ എന്താ പറയുക, ദൗർഭാഗ്യവശാൽ ഇതൊന്നും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അർജുനന് ഇതൊക്കെ വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൂചന കിട്ടുമ്പോഴേ അർജുനൻ അത് ധ്യാന ആലംബനങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കത് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടയിൽ കാറുകളുടെ കൂട്ടത്തിൽ ഏതാ ഏറ്റവും വില കൂടിയ കാറ്? അത് ഭഗവാന്റെ ആവിഷ്കാരം ലംബോഗിനി എന്താണ്. ആ പ്രകാരമൊക്കെ നമ്മൾ ചിന്തിക്കാൻ ശീലിക്കണം എന്നർത്ഥം. ലോകവിസ്മയങ്ങളുടെ കൂട്ടത്തിൽ ചൈനയുടെ വൻമതിൽ നിന്നോ അങ്ങനെ ഇന്ത്യയുടെ വേണമെന്നോ അങ്ങനെയാണ് താജ്മഹൽ എടുത്തോളൂ എന്ന് പറയാം.

0: ഉദ്യാനത്തെ ചെന്ന് ഹാങ്ങിങ് ഗാർഡൻ ആയിക്കോട്ടെ, ഈ വിധം ഐരാവത്തം ഗജേന്ദ്രാണ, വീണ്ടും ഗജേന്ദ്രങ്ങളുടെ ഗജേന്ദ്രന്മാര് ആനകളുടെ കൂട്ടത്തിൽ ആരാണ്? ഐരാവതമാകുന്നു ഞാൻ. നരാണാം ച നരാധിപ, മനുഷ്യന്മാരുടെ ഇടയിൽ ആരാണ്? നരാധിപനാണ്. നരാധിപൻ എന്ന് പറഞ്ഞാൽ രാജാവ്. ഈ രാജാക്കന്മാരെ കുറിച്ച് ശരിക്കും അവരുടെ തൊഴിലെന്താണെന്ന് ചോദിക്കും. ശരിക്കും അവരുടെ തൊഴിലെന്താണ്? രഞ്ജിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് രാജാക്കന്മാരുടെ തൊഴിൽ? രഞ്ജിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ രാജാവ് എന്ന് പറഞ്ഞ തലവെട്ടണ പാർട്ടി ആ നിലയ്ക്കാണ് പരിചയപ്പെടുന്നത് കഥകളിലൂടെയൊക്കെ. ശരിക്കും എല്ലാവരെയും അവർക്ക് തൊഴിൽ നൽകി, അവർക്ക് വേണ്ടത്ര വിഭവങ്ങൾ നൽകി, എന്നിട്ട് അവര് സന്തോഷത്തോടുകൂടി നൽകുന്ന നികുതി സ്വീകരിച്ച് അത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിച്ച്, അതുപോലെ എല്ലാ പ്രകാരത്തിലുള്ള കഴിവുകളെയും പ്രകാശിപ്പിക്കാനുള്ള അവസരം പ്രചോദനവും നൽകി, സുരക്ഷ ഉറപ്പാക്കി, ഇങ്ങനെയൊക്കെ രഞ്ജിപ്പിക്കുന്നവരെയാണ് രാജാവ് എന്ന് പറയുക. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ രാജാവാണ്. ഇങ്ങനെ എല്ലാവരുടെയും സന്തോഷം ഉറപ്പാക്കുന്ന, സുരക്ഷ ഉറപ്പാക്കുന്നവർ നരാണാം ച നരാധിപം. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രചനശ്ചാസ്മി കന്തർപഹ സർപ്പാണാമസ്മി വാസുകിഹി ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്തർപഹ സർപ്പാണാമസ്മി വാസുകിഹി ആയുധാനാമഹം വജ്രം. ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ ആരാണ് എന്ന് പറയാം? അക്കാലത്തിന്റെ വജ്രമാണ്. വജ്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിഫലമാവില്ല. ദേവേന്ദ്രൻ ഈ വജ്രം ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അക്കാലത്ത് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുകൾ ഉണ്ടായിരുന്നു വീട്ടില്. അതുകൊണ്ട് എന്താ പ്രശ്നം? എപ്പോഴാ എവിടെ നിന്ന് എങ്ങനെയാ വന്ന് ഇറങ്ങുക എന്ന് പറയാൻ പറ്റില്ല. പർവ്വതങ്ങളൊന്നും ഇടയ്ക്ക് അതിനെ പറക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങോട്ട് പറക്കും. അങ്ങനെ ലോകത്തിന് വലിയ ഉപദ്രവമായി. ദേവേന്ദ്രൻ അങ്ങോട്ട് പുറപ്പെട്ടു, സകല പർവ്വതങ്ങളുടെയും ചിറകരിഞ്ഞു എന്ന് പറയാ. ഒറ്റ എണ്ണത്തിനെ വെറുതെ വിട്ടിട്ടുള്ളൂ. സിനിമാ പാട്ടിലൂടെ പ്രശസ്തമാണ് മൈനാകം, അത് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. സാഗരം അഭയം കൊടുത്തു എന്ന ആ കഥകളിലേക്കൊന്നും പോകുന്നില്ല. വജ്രായുധം വിഫലമല്ലാത്ത ആയുധം വജ്രായുധം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് ബി ഗോപകുമാർ എംഎൽഎ. ഇഡിയുടെ കത്തിൽ എഫ്ഐആർ പോലുമില്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ഗ്യാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ട നീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകി പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. വനിതാ മത്സ്യത്തൊഴിലാളികളുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ കെഎസ്ആർടിസി ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം.

90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെ സാന്നിധ്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ളവരാണ് നമ്മളുടെ അധ്യാപകർ. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകർ, തെറ്റുകൾ തിരുത്തി തന്നവർ, നമ്മളിൽ നമ്മൾ പോലും കാണാത്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിനക്ക് കഴിയും എന്ന് ആത്മവിശ്വാസം പകർന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്കു വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ആദരവും നന്ദിയും അർപ്പിക്കാനുള്ള ഒരു ദിനമാണ് ഒക്ടോബർ 5, വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1966 ഒക്ടോബർ 5 യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ചേർന്ന് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന സുപ്രധാന ശുപാർശ അംഗീകരിച്ചത്. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ പരിശീലനം, നിയമനം, തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാനദണ്ഡം രൂപപ്പെടുത്തുന്നതായിരുന്നു ഈ ശുപാർശയുടെ ലക്ഷ്യം. പിന്നീട് 1994 മുതൽ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കാനും അവരുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമുള്ള ദിനമാണിത്. അറിവിന്റെ ആദ്യ വെളിച്ചം പകർന്നു തന്ന, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിച്ച്, ആത്മവിശ്വാസത്തോടെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കിയ അധ്യാപകരെയെല്ലാം ഈ ദിനത്തിൽ നന്ദിയോടെ ഓർക്കാം. അറിവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ലോക അധ്യാപക ദിന ആശംസകൾ. ഗുരുസ്മരണയോടെ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആത്മാവിന്റെ ഭാഷയാണ് സംഗീതം. ദേശകാല ഭാഷ അതിരുകൾ ഭേദിച്ച് ആസ്വാദനം എന്ന ആകാശത്തിന് കീഴിൽ ഏവരും ഒന്നിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി ഞങ്ങൾ സ്നേഹത്തിനും സന്തോഷത്തിനുമൊക്കെയായി ദാഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയനെ, എനിക്കൊപ്പം വന്ന് പാടൂ. ആനന്ദമഹലിലെ ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രിയ ഗായകൻ യേശുദാസാണ്, ഒപ്പം സലിൽദായും. എന്നാൽ അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കലാകാരനും കൂടിയുണ്ട്, ഈ ഗാനത്തിന്റെ വരികളെഴുതിയ യോഗേഷ് ഗൗർ. ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വരഭംഗിയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാധുര്യവും യോഗേഷിന്റെ വരികളും ചേർന്നപ്പോൾ ഈ ഗാനം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ നിത്യഹരിത ഗാനങ്ങളിൽ ഒന്നായി മാറി.

ും ഗാനരചയിതാവും എഴുത്തുകാരനുമായ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. 1943 മാർച്ച് 19 ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1962 സഖി റോബിൻ എന്ന ചിത്രത്തിലൂടെയാണ് ഗാനരചയിതാവായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലിക നമുക്ക് സമ്മാനിച്ചിരുന്നു. സിനിമകൾക്ക് പുറമേ ദൂരദർശന്റെ സുവർണ കാലഘട്ടത്തിൽ നിരവധി പ്രശസ്തമായ ടെലിവിഷൻ പരമ്പരകളുടെ ശീർഷക ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയതാളുകളിൽ ആലേഖനം ചെയ്ത വരികൾ നമുക്ക് സമ്മാനിച്ച പ്രിയ എഴുത്തുകാരൻ യോഗേഷ് ഗൗർ സമ്മാനിച്ച വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ സഞ്ചരിക്കുന്നത്. മധ്യകാല സിനിമാ സംവിധായകരായ ഹൃഷികേശ് മുഖർജി, ബസു ചാറ്റർജി എന്നിവരുമായുള്ള ബന്ധത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയത്. ആനന്ദ്, രജനീകന്ധ, മനസ്സിൽ തുടങ്ങിയ ചിത്രങ്ങൾക്കായി അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിരുന്നു.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദ്യവും ലളിതവും എന്നാൽ ആത്മാവുള്ളതുമായ വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ എഴുത്തുകാരൻ യോഗേഷിന്റെ തൂലികയിൽ വിരിഞ്ഞ വിസ്മയങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗാനത്തിൽ അന്തർലീനമായിരിക്കുന്ന ശബ്ദവും സംഗീതവും വരികളുമെല്ലാം നമ്മെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. ചില വരികൾ നമ്മുടെ ജീവിതത്തോട് വളരെയധികം അടുത്തു നിൽക്കുന്നവയുമാകാം. ഒരു പക്ഷേ ആ വരികളുടെ ലാളിത്യമാകാം നമ്മെ അതിലേക്ക് ഏറെ അടുപ്പിച്ചിരുന്നത്. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികൾ ഏതൊരു സാധാരണക്കാരന്റെ ഹൃദയത്തിലും കോറിയിടാൻ പാകത്തിന് ലാളിത്യം തുളുമ്പുന്നവയായിരുന്നു.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘം മൽഹാറിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗാനരചയിതാവ് ശൈലേന്ദ്രയുടെ മരണശേഷം മറ്റൊരു ഗാനരചയിതാവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന സലിൽദ അദ്ദേഹത്തിന് ഒരു ഗാനം വാഗ്ദാനം ചെയ്യുകയും അതിനുള്ള വരികൾ എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് യോഗേഷ് ഗൗർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വളരെ ഫലപ്രദമായ ഒരു സംഗീത ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിൽ മാന്ത്രിക വിസ്മയം തീർത്ത പ്രിയ ഗാനരചയിതാവ് ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചത്. ഗുൽസാർ പോലുള്ള സമകാലികരിൽ നിന്നും അദ്ദേഹത്തിന് ശേഷം വന്ന ജാവേദ് അക്തർ പോലെയുള്ള എഴുത്തുകാരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. സലീൽ ചൗധരി, ആർ ഡി വർമ്മൻ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം അനശ്വരമായ നിരവധി ഗാനങ്ങൾ സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2010 അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. 2020 May 29 അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞത്. എന്നിരുന്നാലും എത്രയോ ഹൃദയങ്ങളിൽ തെന്നിമാറാത്ത വരികളിലൂടെ നശ്വരതയിലെ അനശ്വരനായി ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മേഘമൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെ സാന്നിധ്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ളവരാണ് നമ്മളുടെ അധ്യാപകർ. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കാൻ പഠിപ്പിച്ച അധ്യാപകർ, തെറ്റുകൾ തിരുത്തി തന്നവർ, നമ്മളിൽ നമ്മൾ പോലും കാണാത്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിനക്ക് കഴിയും എന്ന് ആത്മവിശ്വാസം പകർന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്കു വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ആദരവും നന്ദിയും അർപ്പിക്കാനുള്ള ഒരു ദിനമാണ് ഒക്ടോബർ 5, വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1966 ഒക്ടോബർ 5 യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ചേർന്ന് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന സുപ്രധാന ശുപാർശ അംഗീകരിച്ചത്. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ പരിശീലനം, നിയമനം, തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാനദണ്ഡം രൂപപ്പെടുത്തുന്നതായിരുന്നു ഈ ശുപാർശയുടെ ലക്ഷ്യം. പിന്നീട് 1994 മുതൽ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കാനും അവരുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമുള്ള ദിനമാണിത്. അറിവിന്റെ ആദ്യ വെളിച്ചം പകർന്നു തന്ന, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിച്ച്, ആത്മവിശ്വാസത്തോടെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കിയ അധ്യാപകരെയെല്ലാം ഈ ദിനത്തിൽ

നന്ദിയോടെ ഓർക്കാം. അറിവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ലോക അധ്യാപക ദിന ആശംസകൾ. ഗുരുസ്മരണയോടെ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മന്ത്രിയുടെ പെട്ടി, ഇതാണ് ഇന്നത്തെ കഥ. പണ്ട് പേർഷ്യയിൽ ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. പേര് റഹീം. സത്യസന്ധനും വിശ്വസ്തനുമായ അയാൾ എല്ലാവരെയും സഹായിച്ചിരുന്നു. ക്രമേണ ഇറാനിൽ മുഴുവൻ റഹീമിൻ്റെ പേര് പ്രസിദ്ധമായി. പ്രശസ്തി ലഭിച്ചിട്ടും അയാൾക്ക് ഒട്ടും അഹങ്കാരം തോന്നിയിരുന്നില്ല. ഒരു സാധാരണ ആട്ടിടയനാണ് താനെന്ന കാര്യം റഹീം എപ്പോഴും ഓർമ്മിച്ചു. ഒടുവിൽ റഹീമിനെ കുറിച്ചുള്ള വിവരം രാജാവിൻ്റെ ചെവിയിലുമെത്തി. രാജാവിനെതിരായി ചില മന്ത്രിമാർ ഗൂഢാലോചന നടത്തുന്ന കാലമായിരുന്നു അത്. രാജാവ് റഹീമിനെ തൻ്റെ ദർബാറിലേക്ക് വിളിപ്പിച്ചു. സംഭാഷണം കേട്ടപ്പോൾ തന്നെ രാജാവിന് റഹീമിനോട് വലിയ താല്പര്യം തോന്നി. രാജാവ് റഹീമിനെ ഒരു ചെറിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി നിയമിച്ചു. റഹീം സുൽത്താൻമാരോട്

ചോദിച്ചു. തിരുമനസേ, ഞാനൊരു പാവപ്പെട്ട ആട്ടിടയനാണ്, എനിക്ക് എങ്ങനെ ഭരണം നടത്താൻ കഴിയും? നീ വിശ്വസ്തനും സത്യസന്ധനുമാണ്. ഒരു ഭരണാധികാരിക്ക് ആവശ്യം വേണ്ട ഗുണങ്ങളാണിവ. കൂടാതെ സേവന മനസ്ഥിതിയും നിനക്കുണ്ട്. നിന്നെ പോലെയുള്ളവരാണ് രാജ്യം ഭരിക്കേണ്ടത്. രാജാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ റഹീം

0: വീടും സന്ദർശിച്ചു. ജനങ്ങളുടെ പരാതികൾ സശ്രദ്ധം കേൾക്കുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. രാജാവിന് റഹീമിനോടുള്ള സ്നേഹം വർദ്ധിച്ചു. എന്നാൽ റഹീം പോകുന്നിടത്ത് ഒരു പഴയ ഇരുമ്പ് പെട്ടി കൂടി കൊണ്ടുപോകുന്നത് പലരും ശ്രദ്ധിച്ചു. റഹീം കൊണ്ടുപോകുന്ന പെട്ടിയിൽ സ്വർണവും വെള്ളിയുമാണ് ഉള്ളതെന്നും അതെല്ലാം അന്യായമായി സമ്പാദിച്ചതാണെന്നും ശത്രുക്കൾ പറഞ്ഞു പരത്തി. ക്രമേണ ചില ഗ്രാമീണർക്കും അയാളിൽ സംശയം തോന്നിത്തുടങ്ങി. അവസാനം രാജാവിന്റെ ചെവിയിലും വാർത്ത എത്തി. ഇത് കേട്ടപ്പോൾ രാജാവിന് വളരെയധികം ദുഃഖം ഉണ്ടായി. ഇക്കാര്യത്തെക്കുറിച്ച് സ്വയം അന്വേഷണം നടത്താൻ രാജാവ് തീരുമാനിച്ചു. റഹീം താമസിക്കുന്നിടത്ത് രാജാവ് ഒരു മിന്നൽ പര്യടനം നടത്തി. രാജാവ് വന്നതറിഞ്ഞ് റഹീം പുറത്തേക്ക് വന്നു. ഇരുമ്പ് പെട്ടി കയ്യിലെടുക്കാൻ അയാൾ മറന്നില്ല. ഇരുമ്പ് പെട്ടി കണ്ടപ്പോൾ രാജാവിന്റെ സംശയം വർദ്ധിച്ചു. രാജാവ് ക്രുദ്ധനായി റഹീമിനെ നോക്കി. റഹീമിനൊന്നും മനസ്സിലായില്ല. രാജാവ് പറഞ്ഞു, പാവപ്പെട്ടവരെ സേവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഗ്രാമത്തിലെ ഭരണാധികാരി ആക്കിയത്. അല്ലാതെ അവരെ പറ്റിച്ച് അന്യായമായി സമ്പാദിക്കുന്നതിനല്ല. ഇനി നീ ഈ പദവിക്ക് അർഹനല്ല. ഈ പെട്ടി തുറന്നു കാണിക്കൂ, എത്രമാത്രം സമ്പാദ്യമുണ്ടാക്കിയെന്ന് ഞാൻ കാണട്ടെ. റഹീം വിനയത്തോടെ രാജാവിനോട് പറഞ്ഞു, തിരുമനസേ, ഇതാണ് എന്റെ സമ്പാദ്യം. ആളുകൾ ഒരു പക്ഷേ ഇതിനെ സ്വർണമെന്നോ വെള്ളിയെന്നോ പറഞ്ഞേക്കാം. ഒരു സാധാരണ ആട്ടിടയനായിരുന്നു ഞാൻ എന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പെട്ടി ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത്. രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം റഹീമിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മാപ്പ് തരൂ റഹീം. ആളുകൾ അപവാദം പറഞ്ഞപ്പോൾ ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. നീ ഈ രാജ്യത്തെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ്. രാജാവ് റഹീമിനെ മന്ത്രിയായി നിയമിച്ചു. മന്ത്രിയായിട്ടും റഹീം തന്റെ പെട്ടി ഉപേക്ഷിച്ചില്ല. സത്യസന്ധമായും വിശ്വസ്തനായും സേവന മനസ്ഥിതിയും കാരണമാണ് ആട്ടിടയനായ റഹീമിന് മന്ത്രി പദവി വരെ ഉണ്ടായത്. നല്ല കഥയാണിതല്ലേ കൂട്ടുകാരെ. ഒരിക്കലും നമ്മൾ എത്ര വലിയ പദവിയിലെത്തിയാലും നമ്മൾ അതായത് നമ്മൾ കഴിഞ്ഞു വന്ന വഴികളെ കുറിച്ചൊരു ചിന്തയുള്ളവരായിരിക്കണം അല്ലേ. വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല എന്ന ഒരുപദേശം ഈ കഥയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ കൂട്ടുകാരെ. നല്ല കഥയില്ലേ. ഇനി ഞാൻ വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company 24/7.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഓണാട്ടുകരയുടെ സാംസ്കാരിക ആഘോഷത്തിന്റെ കുറച്ച് അറിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 സെപ്റ്റംബർ 23 ഓണാട്ടുകരയുടെ മണ്ണിൽ അരങ്ങേറിയത് ഒരു അപൂർവമായ കാഴ്ചയായിരുന്നു. ഓച്ചിറയിലെ 28-ാം ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കാളകെട്ട് ഉത്സവം. കരുനാഗപ്പള്ളി

കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളുടെ കൂട്ടായ്മയിലാണ് ഈ കാളകെട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കാളകെട്ട് ഉത്സവം നേരിൽ കാണാൻ പോയിരുന്നു. പോയവർ അവിടെ എത്തിയപ്പോൾ അലങ്കരിച്ച് കെട്ടിയ കൂറ്റൻ കാളകളെയും അവയെ ചുറ്റിപ്പറ്റിയുള്ള ജനക്കൂട്ടത്തെയും ആഘോഷ അന്തരീക്ഷവും ആ കാഴ്ചയുടെ ഭംഗിയും കണ്ട് എല്ലാം മറന്നൊന്നു നിന്നില്ലേ? ആ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു വിശ്വാസവും ഒരു ഐതിഹ്യവും ഒരു വലിയ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകളും ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് കാളകെട്ട് ഉത്സവത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാളകെട്ടിൻ്റെ പിന്നിലെ ഐതിഹ്യം, അതിനായുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ചമയങ്ങളുടെ പ്രത്യേകതകൾ എല്ലാം ഒന്ന് മനസ്സിലാക്കാം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28 ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കലയും കരവിരുതും കൂട്ടായ്മയും പരസ്പരം തൊട്ട് ചുവപ്പിലും വെളുപ്പിലും ഉടുത്തൊരുങ്ങി ഓണാട്ടുകരയുടെ സ്വന്തം കാളകൾ തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഓച്ചിറ കാളകെട്ടിന് പിന്നിൽ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിശ്വാസവും ഐതിഹ്യവുമുണ്ട്. ഓണാട്ടുകരയുടെ മണ്ണിനോടും കൃഷിയോടും മനുഷ്യൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഐതിഹ്യം. എന്നാൽ ഇത് എന്നാണ് കൃത്യമായി തുടങ്ങിയതെന്ന് പറയാവുന്ന വ്യക്തമായ ചരിത്രരേഖയൊന്നും നമുക്ക് ലഭ്യമല്ല. പണ്ടുകാലത്ത് ഓണാട്ടുകരയിലെ ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം കൃഷിയായിരുന്നു. കർഷകന്റെ അധ്വാനത്തിൽ കാളകൾക്കും ഒരു വലിയ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാളകൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗം മാത്രമായിരുന്നില്ല, കൃഷിയുടെ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകം കൂടിയായിരുന്നു. കാളകളുടെ സംരക്ഷണത്തിനും നല്ല വിളവിനും വേണ്ടി നന്ദികേശനെ പ്രീതിപ്പെടുത്തണമെന്ന വിശ്വാസത്തിൽ കാളയുടെ രൂപങ്ങൾ നിർമ്മിച്ച് ഓച്ചിറ പരബ്രഹ്മത്തിന് സമർപ്പിച്ചു തുടങ്ങിയെന്നാണ് പഴമക്കാർ പറയുന്നത്. കാലം കടന്നുപോയപ്പോൾ ആ വിശ്വാസവും ആചാരവും കൂടുതൽ ജനകീയമായി. കർഷകരും നാട്ടുകാരും ചേർന്ന് കൂറ്റൻ കാളരൂപങ്ങൾ നിർമ്മിക്കുകയും അവയെ വർണ്ണശബളമായി അലങ്കരിച്ച് ഓച്ചിറയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പതിവായി അത് വളർന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ കെട്ടുകാളകൾ വെറുമൊരു കൗതുക കാഴ്ചയല്ല, ഒരു നാടിൻ്റെ കാർഷിക പാരമ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. ഇത്രയും ഭംഗിയായി കെട്ടുകാളകളെ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ പിന്നിൽ എത്രയോ ദിവസങ്ങളിലെ വലിയ അധ്വാനവും കരവിരുതും പരിശ്രമവുമുണ്ട്. ഓരോ ഭാഗവും കൃത്യമായി ഒരുക്കി രൂപവും ഭംഗിയും ഒത്തുചേർന്ന് പാരമ്പര്യത്തിൻ്റെ തനിമ ഒട്ടും ചോരാതെ കെട്ടുകാളകളെ ഒരുക്കുന്നത് ഒരു വലിയ കല തന്നെയാണ്. കെട്ടുകാളയ്ക്ക് പ്രധാനമായി 4 നിർമ്മാണ ശൈലികളാണുള്ളത്: കടത്തനാടൻ ചുരിക മൂരി, നാട്ടുകോര, ഇടയ്ക്കാട് മൈല, വീരപാണ്ഡവ ശൈലി എന്നിവയാണവ. ഓച്ചിറയിൽ കൂടുതൽ കെട്ടുകാളകളെയും നിർമ്മിച്ചിരിക്കുന്നത് വീരപാണ്ഡവ ശൈലിയിലാണ്. എല്ലാ വർഷവും മിഥുനമാസം പകുതിയോടെ കാളകെട്ട് സമിതികൾ യോഗം ചേർന്ന് ഉത്തരവാദിത്തങ്ങളുടെ ചുമതല ഏൽക്കുന്നതോടെയാണ് ആ വർഷത്തെ കാളകെട്ടിന് ഔപചാരികത കൈവരിക. പിന്നീട് പന്തൽ കെട്ടും തലേവർഷം സൂക്ഷിച്ചു വെച്ച കെട്ടുരുപ്പടികൾ പുറത്തിറക്കും. വിളഞ്ഞ ആഞ്ഞിലിത്തടിയുടെ കാതലാണ് ചട്ടക്കൂടിനും ഉടലിൻ്റെ പണിക്കും മറ്റും ഉപയോഗിക്കുന്നത്. കെട്ടുകാളയ്ക്ക് 15 പ്രധാന ഭാഗങ്ങളുണ്ട്. അലങ്കാരവും നെറ്റിപ്പട്ടവും മാറ്റിയാൽ ചക്രം, കുറ്റിക്കോൽ, മുട്ടുവല്ലഴി, വല്ലഴി, ഉലവുപടി, കാൽ, മുരുത്തുകോൽ, പള്ളക്കോൽ, നാഴി, കഴുത്തുകോൽ, കഴുത്തുമുരുത്ത്, പള്ളമുരുത്ത്, അങ്കപ്പലക, കർണക്കോൽ, തല എന്നിങ്ങനെ 15 ഭാഗങ്ങൾ. ആഞ്ഞിലിത്തടിയിലുള്ള ചട്ടക്കൂട് പൂർത്തിയാകുന്നതോടെ കെട്ടുകാരെത്തും. വലിയ കാളകൾക്ക് ഇപ്പോൾ ചട്ടത്തിനും കാലിനും തടിക്ക് പുറമെ സ്റ്റീലിൻ്റെ സി ചാനലുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തും. നെറ്റ് ചട്ടക്കൂട് പൂർത്തിയായാൽ കെട്ടുതുടങ്ങും.
അടിസ്ഥാന ചട്ടക്കൂട് അല്ലെങ്കിൽ വണ്ടിക്കൂട് എന്നാണ് അതിനെ വിളിക്കുന്നത്. കുറുക്ക് ചട്ടം, കുറ്റിക്കാൽ, ചട്ടം താങ്ങി, വല്ലഴി, വീൽ, ആപ്പുകൾ തുടങ്ങിയവയൊക്കെ ചേർന്നാണ് ചട്ടക്കൂട് വരുന്നത്. കാളയുടെ വലിപ്പമനുസരിച്ച് കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിലും 5 അടി മുതൽ വരുന്ന ചെറു കാളകൾ മുതൽ 70 അടി വരുന്ന വലിയ കാളകൾ വരെ 9 ഭാഗങ്ങളാണ് ചട്ടക്കൂടിൽ ഉള്ളത്. വെള്ള, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങളാണ് കാളത്തലയ്ക്ക് മൂടികൂട്ടുന്നത്. ചട്ടത്തിന് മുകളിലേക്ക് കാളയുടെ ഉടലിന് വേണ്ട ഭാഗങ്ങൾ ആഞ്ഞിലി തടിയിലാണ് പണിയുന്നത്. ഇവയെല്ലാം കൃത്യമായ അളവിൽ ചേർത്ത് വെച്ച ശേഷം നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ചിങ്ങമാസത്തിന്റെ തുടക്കത്തിലാണ് കാളയുടെ ഉടലിന് ആകൃതി വരുത്താൻ വേണ്ടി വൈക്കോൽ ഉണക്കി തുടങ്ങുന്നത്. കാളയുടെ ആകൃതി വരുത്താൻ നീളൻ വൈക്കോലായ ചേറാടി കച്ചി തന്നെ വേണം. ഇത് വലിയ തിരികളായി തെറുത്താണ് ഉടലിനുള്ളിൽ നിറയ്ക്കുക. ചട്ടക്കൂടിൽ വൈക്കോൽ നിറഞ്ഞാൽ മുൻകാലിന്റെ പണിയാണ്. ഇങ്ങനെ ഓരോ ഭാഗവും തീർത്ത ശേഷം കാളകളുടെ അഴകളവ് വരുത്തി വൈക്കോൽ ഇഴക്കയർ ഉപയോഗിച്ച് കെട്ടിയുറപ്പിക്കും. ഇതിനു മേലെ ചാക്ക് പൊതിയുന്നതോടെ നിർമ്മാണത്തിന്റെ 1-ാം ഘട്ടം പൂർത്തിയാകും. പിന്നീട് കാളകളെ ഇലാസ്റ്റിക് ചാക്കും ചിലയിടങ്ങളിൽ മുൻവർഷത്തെ തുണിയും ഉപയോഗിച്ച് പൊതിയും. പുതിയ തുണി ഉപയോഗിച്ച് പൊതിഞ്ഞാൽ ശിരസ് കയറ്റുകയാണ് പിന്നീടത്തെ പ്രധാന ചടങ്ങ്. നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടത്തിലും വലതുഭാഗത്ത് ശിവസങ്കല്പത്തിലുള്ള ചുവന്ന കാളയുടെ ജോലിയായിരിക്കും ആദ്യം പൂർത്തിയാവുക. കാളകളുടെ നിർമ്മാണത്തിലെ പ്രധാന ഭാഗമാണ് ശിരസ് ഉറപ്പിക്കൽ. നിർമ്മാണ സ്ഥലത്തിന് പുറത്താണ് ശിരസ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് ശിരസ് ഘോഷയാത്രയായി കൊണ്ടുവരും. ഇത് നിർമ്മാണം നടക്കുന്ന പന്തലിൽ സൂക്ഷിക്കും. നിലവിളക്കും നിറപറയും ഗണപതി ഒരുക്കും വെച്ച് ഭക്തിയാദരപൂർവം സൂക്ഷിക്കുന്ന ശിരസിന് മുന്നിൽ ഭക്തർക്ക് കാണിക്ക സമർപ്പിക്കാനും സൗകര്യമുണ്ടാകും. പകൽ ഭാഗവത പാരായണവും വൈകുന്നേരം കലാപരിപാടികളും നടക്കും. പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് കഴുത്തുവട്ടത്ത് ശിരസ് ഉറപ്പിക്കും. ഇതിനുശേഷം കർണക്കോൽ ഉപയോഗിച്ച് ഇരു കാളകളുടെയും ശിരസുകൾ ശരീരവുമായി ബന്ധിക്കും. പിന്നീട് കുടമണികളും അലങ്കാരങ്ങളും അണിയിച്ചാൽ കർണക്കോലിൽ നെറ്റിപ്പട്ടം ചാർത്തും. മുൻകാലങ്ങളിൽ പിത്തളയിൽ തീർത്ത പല വലിപ്പത്തിലുള്ള കുമിളകൾ സ്വർണം പൂശിയ ശേഷം പ്രത്യേകതരം തുണിയിൽ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നി പിടിപ്പിക്കുകയായിരുന്നു. ചില പ്രത്യേക സമുദായക്കാരാണ് ഈ ജോലി വിവിധ ഘട്ടങ്ങളിലായി വിഭജിച്ച് ചെയ്തു വന്നിരുന്നത്. 30 അടി ഉയരമുള്ള നെറ്റിപ്പട്ടം സ്വർണം പൂശാൻ 10 പവൻ വേണ്ടിവരും. സ്വർണവില ഉയർന്നതോടെ ഇത് മാറി ഇപ്പോൾ ഫൈബർ കുമിളകളാണ് ഉപയോഗിക്കുന്നത്. ഓച്ചിറയിലെ കൂറ്റൻ കെട്ടുകാളകൾക്ക് അതിൻ്റെതായ പേരുകളുണ്ട്. അതിലൂടെ ഒരു വിശ്വാസവും ഒരു പാരമ്പര്യവും കൂടി അവയോട് ചേർന്ന് നിൽക്കുന്നു. പുരാണങ്ങളിലെയും ദേവസങ്കല്പങ്ങളിലെയും പേരുകൾ മുതൽ വീരതയും ശക്തിയും സൂചിപ്പിക്കുന്ന പേരുകൾ വരെ ഈ കാളകൾക്ക് നൽകിയിട്ടുണ്ട്. തലപ്പൊക്കത്തിൽ മുന്നിൽ നിൽക്കുന്നവരുടെ പേരുകളിൽ ചിലത് ഇങ്ങനെയാണ്: വിശ്വ പ്രജാപതി കാലഭൈരവൻ, ഓണാട്ട് കതിരവൻ, തിരുമുഖ വേടൻ, ശിവപ്രിയൻ, അഘോര രുദ്രനേത്രൻ, ശിവസ്വരൂപൻ, ഇടംപിരി വലംപിരി വാരനാട് കൊമ്പൻ. അങ്ങനെ പോകുന്നു പേരുകൾ. കാളകളുടെ തലയെടുപ്പും വീര്യവും പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിൽ തെളിയും. ഈ കൂറ്റൻ കെട്ടുകാളകൾക്കൊപ്പം മറ്റൊരു കൗതുകം കൂടിയുണ്ട്. സ്വർണം, വെള്ളി, പഞ്ചലോഹം തുടങ്ങിയ ലോഹങ്ങളിൽ നിർമ്മിച്ച ചെറിയ കെട്ടുകാളകളെയും ഓച്ചിറയിൽ കാണാം. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ഇവയ്ക്ക് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. ഭംഗിയിലും വലിപ്പത്തിലും കെട്ടുകാളകളെ ഒരുക്കുന്നതിന് വലിയൊരു സാമ്പത്തിക ചെലവുമുണ്ട്. വിശ്വ പ്രജാപതിക്ക് ഏകദേശം 20 ലക്ഷം ചെലവ് വരുമ്പോൾ രൗദ്രസ്കന്ധന് 50 ലക്ഷമാണ് ചിലവ് വരുന്നത്. അങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഓരോ കെട്ടുകാളയെയും ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാളകെട്ട് വലിയൊരു കൂട്ടായ്മയ്ക്കൊപ്പം വലിയ സാമ്പത്തിക പങ്കാളിത്തവും ആവശ്യമായ ഒരു ആഘോഷം കൂടിയാണ്. ഓച്ചിറ കാളകെട്ടിൽ എപ്പോഴും ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള 2 കാളകളെ ഒന്നിച്ചാണ് എഴുന്നള്ളിക്കുന്നത്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഓച്ചിറയിലെ പ്രതിഷ്ഠ പരബ്രഹ്മമാണ്, അതായത് ആകാരമില്ലാത്ത ദൈവ ചൈതന്യം. ഇവിടെ
കെട്ടിയൊരുക്കുന്ന വലിയ വെളുത്ത കാള പരമാത്മാവിനെയും, അതായത് ദൈവ

0: ചൈതന്യത്തെയും ചുമന്ന കാള ജീവാത്മാവിനെയും പ്രതീകവൽക്കരിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിയണം എന്ന ആത്മീയ തത്വമാണ് ഇതിന് പിന്നിൽ. പ്രകൃതിയും പുരുഷനും, അതായത് ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണമാകുന്നത് എന്ന സങ്കല്പവും ഇതിന് പിന്നിലുണ്ട്. ഓച്ചിറയിലെ 52 കരകളിൽ നിന്നും കാളകളെ പടനിലത്തേക്ക് കൊണ്ടുവരുമ്പോൾ പരബ്രഹ്മത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന ഐക്യത്തിന്റെ സന്ദേശവും നൂറ്റാണ്ടുകളായുള്ള ആചാര മഹിമയും നിലനിർത്താനാണ് ഈ നിറങ്ങൾ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. കാളകെട്ട് ഉത്സവം കഴിഞ്ഞ് വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെയാണ് കാളകളെ കരകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത്. കരയിലെത്തിച്ച ശേഷം തലഭാഗവും അലങ്കാരങ്ങളും വേർപെടുത്തി പെട്ടികളിൽ ഭദ്രമായി സൂക്ഷിക്കുന്നു. കൂറ്റൻ ഉടൽഭാഗങ്ങൾ അടുത്ത വർഷത്തേക്ക് വേണ്ടി കരയിലെ കാളപുരകളിലോ ക്ഷേത്രമുറ്റത്തോ സുരക്ഷിതമായി വയ്ക്കുന്നു. കാളകെട്ടിന്റെ തുടക്കമായ കോൽ കെട്ട് മുതൽ തട്ടകത്തിൽ ഉത്സവാന്തരീക്ഷമാണ്. പണിപ്പുരയിൽ കഞ്ഞിസദ്യയും തുടങ്ങുന്നു. നാടിന്റെ കൂട്ടായ്മയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഈ സദ്യ. എല്ലാ ദിവസവും വാദ്യമേളങ്ങളും വലിയ ആഘോഷവും ഉണ്ടാകും കാളകളെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതുവരെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓച്ചിറ കാളകെട്ടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ വർഷത്തെ ഉത്സവം കാണാതെ പോയവർക്ക് ഒരു ചെറിയ നഷ്ടം തോന്നുന്നില്ലേ? സാരമില്ല, അടുത്ത ആഘോഷത്തിനായി നമുക്ക് ഒരു വർഷം കാത്തിരിക്കാം. ഇത്തവണ ഉത്സവം കണ്ട് ആസ്വദിച്ചവർക്കാകട്ടെ ഈ മനോഹര കാഴ്ചകൾ നല്ലൊരു ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കാം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: Samshi.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: बदन मल मल के नहाती है, होय होय नदिया के पानी में।
1: ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: സുനത്തെ രഹോ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽ ആർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ

സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആത്മാവിന്റെ ഭാഷയാണ് സംഗീതം. ദേശകാല ഭാഷ അതിരുകൾ ഭേദിച്ച് ആസ്വാദനം എന്ന ആകാശത്തിന് കീഴിൽ ഏവരും ഒന്നിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി ഞങ്ങൾ സ്നേഹത്തിനും സന്തോഷത്തിനുമൊക്കെയായി ദാഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയനെ, എനിക്കൊപ്പം വന്ന് പാടൂ. ആനന്ദമഹലിലെ ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രിയ ഗായകൻ യേശുദാസാണ്, ഒപ്പം സലിൽദായും. എന്നാൽ അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കലാകാരനും കൂടിയുണ്ട്, ഈ ഗാനത്തിന്റെ വരികളെഴുതിയ യോഗേഷ് ഗൗർ. ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വരഭംഗിയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാധുര്യവും യോഗേഷിന്റെ വരികളും ചേർന്നപ്പോൾ ഈ ഗാനം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ നിത്യഹരിത ഗാനങ്ങളിൽ ഒന്നായി മാറി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ബോളിവുഡ് രംഗത്തെ ഏറ്റവും പ്രശസ്തനും ലളിതമായ വരികളിലൂടെ ശ്രദ്ധേയനും ഗാനരചയിതാവും എഴുത്തുകാരനുമായ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. 1943 മാർച്ച് 19 ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1962 സഖി റോബിൻ എന്ന ചിത്രത്തിലൂടെയാണ് ഗാനരചയിതാവായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലിക നമുക്ക് സമ്മാനിച്ചിരുന്നു. സിനിമകൾക്ക് പുറമേ ദൂരദർശന്റെ സുവർണ കാലഘട്ടത്തിൽ നിരവധി പ്രശസ്തമായ ടെലിവിഷൻ പരമ്പരകളുടെ ശീർഷക ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്.

90.4 FM മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയ താളുകളിൽ ആലേഖനം ചെയ്ത വരികൾ നമുക്ക് സമ്മാനിച്ച പ്രിയ എഴുത്തുകാരൻ യോഗേഷ് ഗൗർ സമ്മാനിച്ച വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ സഞ്ചരിക്കുന്നത്. മധ്യകാല സിനിമാ സംവിധായകരായ ഹൃഷികേശ് മുഖർജി, ബസു ചാറ്റർജി എന്നിവരുമായുള്ള ബന്ധത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയത്. ആനന്ദ്, രജനീകന്ധ, മനസ്സിൽ തുടങ്ങിയ ചിത്രങ്ങൾക്കായി അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിരുന്നു.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദ്യവും ലളിതവും എന്നാൽ ആത്മാവുള്ളതുമായ വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ

എഴുത്തുകാരൻ യോഗേഷിന്റെ തൂലികയിൽ വിരിഞ്ഞ വിസ്മയങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗാനത്തിൽ അന്തർലീനമായിരിക്കുന്ന ശബ്ദവും സംഗീതവും വരികളുമെല്ലാം നമ്മെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. ചില വരികൾ നമ്മുടെ ജീവിതത്തോട് വളരെയധികം അടുത്തു നിൽക്കുന്നവയുമാകാം. ഒരു പക്ഷേ ആ വരികളുടെ ലാളിത്യമാകാം നമ്മെ അതിലേക്ക് ഏറെ അടുപ്പിച്ചിരുന്നത്. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികൾ ഏതൊരു സാധാരണക്കാരന്റെ ഹൃദയത്തിലും കോറിയിടാൻ പാകത്തിന് ലാളിത്യം തുളുമ്പുന്നവയായിരുന്നു.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘം മൽഹാറിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗാനരചയിതാവ് ശൈലേന്ദ്രയുടെ മരണശേഷം മറ്റൊരു ഗാനരചയിതാവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന സലിൽദ അദ്ദേഹത്തിന് ഒരു ഗാനം വാഗ്ദാനം ചെയ്യുകയും അതിനുള്ള വരികൾ എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് യോഗേഷ് ഗൗർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വളരെ ഫലപ്രദമായ ഒരു സംഗീത ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിൽ മാന്ത്രിക വിസ്മയം തീർത്ത പ്രിയ ഗാനരചയിതാവ് ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചത്. ഗുൽസാർ പോലുള്ള സമകാലികരിൽ നിന്നും അദ്ദേഹത്തിന് ശേഷം വന്ന ജാവേദ് അക്തർ പോലെയുള്ള എഴുത്തുകാരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. സലീൽ ചൗധരി, ആർ ഡി വർമ്മൻ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം അനശ്വരമായ നിരവധി ഗാനങ്ങൾ സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2010 അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. 2020 May 29 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. എന്നിരുന്നാലും എത്രയോ ഹൃദയങ്ങളിൽ തെന്നിമാറാത്ത വരികളിലൂടെ നശ്വരതയിലെ അനശ്വരനായി ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മേഘമൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening to Radio Swandanam 90.4 FM. Stay tuned.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കണ്ടെത്തിയെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ,
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗോൾ. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കാളിയാകാൻ കാനഡ തയ്യാറാണെന്ന് കനേഡിയൻ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിദ്ധു. മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 2035 ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകത 70% വർദ്ധിക്കുമെന്നും LNG കയറ്റുമതിയിൽ കാനഡ ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നാകാൻ ഒരുങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു. വെനസ്വേലൻ സർക്കാരിനായി രഹസ്യമായി ലോബിയിങ് നടത്തിയ കേസിൽ ഫ്ലോറിഡയിൽ നിന്നുള്ള മുൻ US കോൺഗ്രസ് അംഗവും റിപ്പബ്ലിക്കൻ നേതാവുമായ ഡേവിഡ് റിവേരയ്ക്ക് 10 തടവ് ശിക്ഷ വിധിച്ചു. മിയാമി ഫെഡറൽ ജഡ്ജി മെലീസ ഡാമിയൻ ആണ് ശിക്ഷ വിധിച്ചത്. ആദ്യ ട്രംപ് ഭരണകാലത്ത് നിക്കോളാസ് മഡ്രോ സർക്കാരിന് വേണ്ടി $50 million ലോബിയിങ് ക്യാമ്പയിൻ രഹസ്യമായി നടത്തിയെന്നാണ് കേസ്. ഇലിനോയിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് പ്രൊഫഷണൽ റെഗുലേഷൻ ഏജൻസിയുടെ കീഴിലുള്ള ഹോം മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് സർവീസസ് ബോർഡ് അംഗമായി സനീഷ് ജോർജിനെ നാമനിർദ്ദേശം ചെയ്തു. ഡൊണാൾഡ് ട്രംപിനെതിരെ വധഭീഷണി മുഴക്കിയ 3 കോളേജ് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. യൂണിവേഴ്സിറ്റി ഓഫ് സൌത്ത് അലബാമയിൽ വിദ്യാർത്ഥികളായ അമരെ ജമാൽ വുഡ്സ്, കാമറൻ ലമാർ ലൂയിസ്, കെയ്ല ലിയൻ സ്മിത്ത് എന്നിവരാണ് ഫെഡറൽ കസ്റ്റഡിയിലായത്. ക്യാമ്പസിൽ നടന്ന ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് റാലിയുടെ തൊട്ടു മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി മുഴക്കിയെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. US 37 സംസ്ഥാനങ്ങളിൽ വിറ്റഴിച്ച 122,000 കേസുകൾ വരുന്ന ഗെറ്റ്റോഡ് പാനീയങ്ങൾ പെപ്സിക്കോ സ്വമേധയാ തിരിച്ചുവിളിച്ചു. ലേബലിൽ രേഖപ്പെടുത്താത്ത കൃത്രിമ നിറങ്ങളുടെ സാന്നിധ്യത്തെ തുടർന്നാണ് നടപടി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഗാന്ധി ജയന്തിയിൽ സേവനത്തിന്റെയും സഹജീവികളോടുള്ള കരുതലിന്റെയും സന്ദേശമുയർത്തി ബോൾട്ടൺ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച 3 നീണ്ട

0: ഭക്ഷണ ശേഖരണ ക്യാമ്പയിന് സമാപനം. ക്യാമ്പയിനിലൂടെ സമാഹരിച്ച ഏകദേശം 500 ഡോളർ മൂല്യമുള്ള ഭക്ഷണ പാക്കറ്റുകൾ ബോൾട്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോംലാൻഡ് എയ്ഡ് യു കെയുടെ ഫുഡ് ബാങ്കിന് കൈമാറി. ചരമറിയിപ്പുകൾ. കോട്ടയം പുതുപ്പള്ളി തോട്ടയ്ക്കാട് സ്വദേശി അനിൽ തോമസ് യു കെയിൽ അന്തരിച്ചു. സംസ്കാരം യു കെയിൽ നടക്കും. പള്ളിപ്പാട് പ്ലാന്തറയിൽ നിതിൻ വർഗീസിന്റെ ഭാര്യ ഡോക്ടർ ജെനി ജോളി ജോൺസൺ യു കെയിൽ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഏറ്റുമാനൂർ നെടിയകാലായിൽ ജോസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.